0: വചനങ്ങളിലൂടെ
1: ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഉത്തമന്മാർ.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

सुनो 91.7 FM 91.7 FM।

91.7 FM. 91.7 FM.

न्यूज़ सुनो 91.7 FM 91.7 FM।

0: പാട്ട് പറയൂ, ഞങ്ങൾ പ്ലേ ചെയ്യാം.
1: ഞാനൊരു പാട്ട് പാടാം.
0: ഈ മ്യൂസിക് ഡേയിൽ നിങ്ങളുടെ പ്ലേലിസ്റ്റ് റേഡിയോ സിനോയിൽ. നിങ്ങളുടെ ഇഷ്ടപ്പാട്ടുകൾ വാട്സ്ആപ്പ് ചെയ്യൂ 5000000917 ലേക്ക്. ആസ്വദിക്കാം ലിസണേഴ്സ് പ്ലേലിസ്റ്റ്. ലിസണേഴ്സ് പ്ലേലിസ്റ്റ് വേൾഡ് മ്യൂസിക് ഡേയിൽ.
2: You are listening to

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on Google Play Store
0: and App Store. ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
2: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ More rewarding living. Terms and conditions apply.
3: Namaskaram. Njan GS Prathi. Radio Suno 91.7. Ketta ketta

ലോക ഫുട്ബോൾ വേദിയിൽ മിന്നിത്തിളങ്ങുന്ന സാന്നിധ്യമായി വീണ്ടും ഖത്തർ. 2026 വേൾഡ് കപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ അലയൊളികൾ തീർക്കുമ്പോൾ ഖത്തർ ആരാധകരുടെ വസ്ത്രധാരണം ആഗോള ശ്രദ്ധ നേടുകയാണ്. ഹിവാരി എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ഈ ആവേശം ഖത്തർ എന്ന രാജ്യത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്നു. കളം നിറയുന്ന ഖത്തർ ടീമിനും ഫുട്ബോൾ ആവേശം തീർക്കുന്ന ഓരോ ആരാധകർക്കും ഖത്തർ എന്ന രാജ്യത്തിന്റെയും ഒളിമ്പ്സിനോ റേഡിയോ നെറ്റ്വർക്കിന്റെയും ആശംസകൾ.

0: ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൻടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. ലോക ഫുട്ബോൾ വേദിയിൽ മിന്നിത്തിളങ്ങുന്ന സാന്നിധ്യമായി വീണ്ടും ഖത്തർ. 2026 വേൾഡ് കപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ അലയൊളികൾ തീർക്കുമ്പോൾ ഖത്തർ ആരാധകരുടെ വസ്ത്രധാരണം ആഗോള ശ്രദ്ധ നേടുകയാണ്. ഹിവാരി എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ഈ ആവേശം ഖത്തർ എന്ന രാജ്യത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്നു. കളം നിറയുന്ന ഖത്തർ ടീമിനും ഫുട്ബോൾ ആവേശം തീർക്കുന്ന ഓരോ ആരാധകർക്കും ഖത്തർ എന്ന രാജ്യത്തിന്റെയും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിന്റെയും ആശംസകൾ.
1: നിങ്ങൾ പാട്ട് പറയൂ, ഞങ്ങൾ പ്ലേ ചെയ്യാം.
2: ഞാനൊരു പാട്ട് പാടാം.
1: ഈ മ്യൂസിക് ഡേയിൽ നിങ്ങളുടെ പ്ലേലിസ്റ്റ് റേഡിയോ സുനോയിൽ. നിങ്ങളുടെ ഇഷ്ടപാട്ടുകൾ വാട്സ്ആപ്പ് ചെയ്യൂ 5000000917 ആസ്വദിക്കാം. ലിസ്ണേഴ്സ് പ്ലേലിസ്റ്റ്, ലിസ്ണേഴ്സ് പ്ലേലിസ്റ്റ്, വേൾഡ് മ്യൂസിക് ഡേയിൽ.

0: ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൻടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കും. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.

നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Amazon Music.
3: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
4: ഓഫർ വാലിഡ് അണ്ടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ More rewarding living. Terms and conditions apply.

0: പാട്ട് പറയൂ, ഞങ്ങൾ പ്ലേ ചെയ്യാം.
1: ഞാനൊരു പാട്ട് പാടാം.
0: ഈ മ്യൂസിക് ഡേയിൽ നിങ്ങളുടെ പ്ലേലിസ്റ്റ് റേഡിയോ സിനോയിൽ. നിങ്ങളുടെ ഇഷ്ടപ്പാട്ടുകൾ വാട്സ്ആപ്പ് ചെയ്യൂ 5000097 ലേക്ക്. ആസ്വദിക്കാം ലിസ്ണേഴ്സ് പ്ലേലിസ്റ്റ്, ലിസ്ണേഴ്സ് പ്ലേലിസ്റ്റ് വേൾഡ് മ്യൂസിക് ഡേയിൽ.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.

0: സുനോ. ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൻടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ rewarding living. Terms and conditions apply.
0: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: നിങ്ങൾ പാട്ട് പറയൂ, ഞങ്ങൾ പ്ലേ ചെയ്യാം.
1: ഞാനൊരു പാട്ട് പാടാം.
0: ഈ മ്യൂസിക് ഡേയിൽ നിങ്ങളുടെ പ്ലേലിസ്റ്റ് റേഡിയോ സിനോയിൽ. നിങ്ങളുടെ ഇഷ്ടപ്പാട്ടുകൾ വാട്സ്ആപ്പ് ചെയ്യൂ 5000000917 ലേക്ക്. ആസ്വദിക്കാം ലിസ്ണേഴ്സ് പ്ലേലിസ്റ്റ്, ലിസ്ണേഴ്സ് പ്ലേലിസ്റ്റ് വേൾഡ് മ്യൂസിക് ഡേയിൽ.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: Chennai beats.
3: Tamil head of the hour.
4: In the art of podumakkolanda.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on Apple Podcast
1: and
2: Google Podcast.
3: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
4: ഓഫർ വാലിഡ് അണ്ടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ, more rewarding living. Terms and conditions apply.

0: You are listening to Radio Suno 91.7 FM.
1: Katash,

ഹലോ ഹലോ, നമസ്കാരം നമസ്കാരം. എന്താണ് വെള്ളിയാഴ്ച പരിപാടികൾ എങ്ങനെയൊക്കെയാണ്? വീൽ സ്റ്റഡിയുടെ വിശേഷങ്ങളായിട്ട് അപ്പുണ്ണി ജോയിൻ ചെയ്തിരിക്കുകയാണ് റേഡിയോ സോണോയിൽ. എന്താ ചൂട്! ഇപ്പൊ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടാലും പറയുന്ന ഒരേ ഒരു കാര്യം ഇതാണ്, എന്താ ചൂട്. സത്യം തന്നെയാണ് കേട്ടോ, സഹിക്കാൻ പറ്റാത്തത്ര ചൂടൊക്കെ പല ഭാഗങ്ങളിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ മീൽ സ്റ്റഡിയെ സ്പെഷ്യലാക്കാൻ പോകുന്നതും ചില വിഭവങ്ങളാണ്, ഈ ചൂടിനെ പ്രതിരോധിക്കുന്ന ചില വിഭവങ്ങൾ. ഇപ്പൊ ഈ ഒരു സമയം, ഈ ഒരു ഉച്ച സമയം, അതല്ലെങ്കിൽ നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിലേക്കൊക്കെ ചെല്ലുന്ന സമയത്ത് അത്യാവശ്യം നല്ല ദാഹത്തോടു കൂടി തന്നെയായിരിക്കും, അല്ലെങ്കിൽ ഒരു ക്ഷീണത്തോടു കൂടിയായിട്ടായിരിക്കും നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. അപ്പോൾ മനസ്സിനാണെങ്കിലും ശരി, ശരീരത്തിനാണെങ്കിലും ശരി, കുളിർമയേകാനായിട്ടുള്ള ഒരു കിടിലൻ തണ്ണിമത്തൻ ഷെയ്ക്കാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് തണ്ണിമത്തൻ്റെ ഒരുപാട് ഗുണഗണങ്ങൾ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ ഏതൊരു ചൂട് കാലാവസ്ഥയിലും നമുക്ക് എന്താ പറയുന്നത്, തണ്ണിമത്തൻ വിഭവങ്ങൾ ജ്യൂസ് ആയിട്ടാണെങ്കിലും ശരി, അതല്ലെങ്കിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കഴിക്കുന്നതാണെങ്കിലും ശരി, നാട്ടിലേക്കൊക്കെ ഉള്ളൊരു ചിന്തകൾ വരികയാണെങ്കിൽ നാട്ടിലിങ്ങനെ റോഡ് സൈഡിലൊക്കെ തണ്ണിമത്തൻ ജ്യൂസ് വിൽക്കാൻ വെച്ചിരിക്കുന്നത്, അത് നമ്മൾ കാറൊക്കെ നിർത്തി ഫ്രണ്ട്സായിട്ട് ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഫാമിലിയായിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് അതൊക്കെ എടുത്ത് മേടിച്ച് കഴിക്കുന്നതൊക്കെ ഒരു വല്ലാത്തൊരു ഓർമ്മയാണല്ലേ. അപ്പോൾ എന്തായാലും ആവശ്യമായിട്ടുള്ള ചേരുവകൾ നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്ന തണ്ണിമത്തൻ ആ ഒരു ഷെയ്ക്കിന്, മിൽക്ക് ഷെയ്ക്കിന് തണ്ണിമത്തൻ കുരു കളഞ്ഞ് വേണം എടുത്ത് വെക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, അതൊരു ചെറിയ ടാസ്ക്കാണ്. ഒരു കപ്പ് വേണം, മിൽക്ക് മെയ്ഡ് വേണം ഒരു 3 ടേബിൾ സ്പൂൺ, ഐസ് കട്ട ആവശ്യത്തിന് എടുക്കുക, ഏലക്ക ഒരു 3 എണ്ണം വേണം. ആദ്യം തന്നെ തണ്ണിമത്തൻ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് അതിലെ കുരുക്കളൊക്കെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കുക. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ തണ്ണിമത്തൻ കഷ്ണങ്ങൾ ചേർക്കുക, ഇതിലേക്ക് മിൽക്ക് മെയ്ഡ്, ഐസ് എടുത്ത് വെച്ചിരിക്കുന്ന ഏലക്ക എല്ലാം ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കുക. മധുരം കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് മിൽക്ക് മെയ്ഡ് കൂടി ചേർക്കാവുന്നതാണ്. നല്ല തണുപ്പോടെ ഗ്ലാസ്സിലേക്ക് മാറ്റി വിളമ്പിക്കൊടുക്കുക. അപ്പൊ ഹസ്ബൻഡൊക്കെ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഭാര്യമാർക്ക് ഇങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ കുട്ടികൾ ക്ലാസ് കഴിഞ്ഞ് വരുന്ന സമയത്ത് അമ്മമാർക്ക് ഇത് ചെയ്യാം. വളരെ രുചികരമായ ഒരു തണ്ണിമത്തൻ റിഫ്രഷിംഗ് മിൽക്ക് ഷേക്ക് മിൽക്ക് റെഡിയാണ് കേട്ടുകൊണ്ടിരിക്കുന്ന അപ്പുണ്ണിയാണ് കൂടെയുള്ളത്.

നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.

മീൽ സ്റ്റഡിയുടെ വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്ന അപ്പുണ്ണിയാണ് കൂടെയുള്ളത്. ഞാനിങ്ങനെ ഒരു ഒരു സംഭവം വായിച്ചതാണ്. അതായത് നമുക്കറിയാം പ്രാദേശികമായിട്ട് ഒരുപാട് തരത്തിലുള്ള ഭക്ഷണങ്ങളുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണെങ്കിലും. ഒരു പ്രദേശത്തിനനുസൃതമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ സംസ്കാരത്തിനനുസൃതമായിട്ടുള്ള ഒരുപാട് ഭക്ഷണങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിൽ കൊങ്കിണി വീടുകളില് സദ്യകളിലും സാധാരണ ദിവസങ്ങളിലൊക്കെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവത്തെക്കുറിച്ച് ഞാൻ പഠിച്ചു. അതിന്റെ പേര് ടെൻല ഉക്കേരി എന്നാണ് പറയുന്നത്. ടെൻല ഉക്കേരി ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു മികച്ച സൈഡ് ഡിഷായിട്ടാണ് ഇതിനെ കരുതുന്നത്. ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറഞ്ഞ പോലെ തന്നെ വെളിച്ചെണ്ണയുടെ മണം, തേങ്ങയുടെ ഒരു ചെറിയ മധുരം, ഇതെല്ലാം നിറഞ്ഞൊരു പക്ക ഹോംലി ഫുഡ്. ഇവ ചേരുവകൾ നോക്കിക്കോളൂ. വെളിച്ചെണ്ണ ഒരു 3 വലിയ സ്പൂൺ വെളിച്ചെണ്ണ വേണം. കടുക് വേണം ഒരു ചെറിയ സ്പൂൺ. വറ്റൽമുളക് ചതച്ചത് വേണം ഒരു വലിയ സ്പൂൺ. പച്ചമുളക് ഒരു 3 എണ്ണം എടുത്തു, അത് പിളർന്നതായിട്ട് എടുക്കുക. കറിവേപ്പില വേണം, കുറച്ച് കറിവേപ്പില എടുക്കുക. മഞ്ഞൾപ്പൊടി 1/2 ചെറിയ സ്പൂൺ വേണം. കോവയ്ക്ക 100 ഗ്രാം അരിഞ്ഞത് വേണം. ഉരുളക്കിഴങ്ങ് 100 ഗ്രാം അരിഞ്ഞത് വേണം. പച്ച കശുവണ്ടിപ്പരിപ്പ് ഒരു 100 ഗ്രാം വേണം. ഉപ്പ് വേണം ആവശ്യത്തിന്. വെളിച്ചെണ്ണ 1 ചെറിയ സ്പൂൺ വേണം. കറിവേപ്പില വേണം ആവശ്യത്തിന്. ഇനി ഇത് പാചകം ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളൊരു പാനിൽ എണ്ണ ചൂടാക്കി കടുക് കൂട്ടിക്കുക. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളക് ചതച്ചതും പച്ചമുളകും കറിവേപ്പിലയും മഞ്ഞപ്പൊടിയും ചേർത്ത് നന്നായിട്ട് വഴറ്റി അതിലേക്ക് നമ്മുടെ കോവയ്ക്ക, ഉരുളക്കിഴങ്ങ്, പച്ചക്കശുവണ്ടി പരിപ്പ്, ഉപ്പ് ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കണം. ഇത് ചെറുതീയിൽ മൂടി വെച്ച ശേഷം വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് വാങ്ങിയാൽ ചൂടോടുകൂടിയിട്ട് ചോറിനൊപ്പം വിളമ്പാൻ പറ്റുന്ന ഒരു വിഭവമായിരിക്കും ഈ പറഞ്ഞ നമ്മുടെ ഈ സ്പെഷ്യൽ കൊങ്കിണി സ്പെഷ്യൽ വിഭവം എന്ന് പറയുന്നത്. മീൽ സ്റ്റഡിയുടെ വിശേഷങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പുണ്ണിയാണ് കൂടെയുള്ളത്.

0: ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: നിങ്ങൾ പാട്ട് പറയൂ, ഞങ്ങൾ പ്ലേ ചെയ്യാം.
3: ഞാൻ ഒരു പാട്ട് പാടാം.
2: ഈ മ്യൂസിക് ഡേയിൽ നിങ്ങളുടെ പ്ലേലിസ്റ്റ് റേഡിയോ സ്റ്റുഡിയോയിൽ. നിങ്ങളുടെ ഇഷ്ടപാട്ടുകൾ വാട്സ്ആപ്പ് ചെയ്യൂ 5000090917 ലേക്ക്. ആസ്വദിക്കാം ലിസണേഴ്സ് പ്ലേലിസ്റ്റ്. ലിസണേഴ്സ് പ്ലേലിസ്റ്റ് വേൾഡ് മ്യൂസിക് ഡേയിൽ.
4: നമസ്കാരം, ഞാൻ ഉണ്ണി മുകുന്ദൻ. റേഡിയോ സുനോ 91.

0: മീൽ സ്റ്റഡിയുടെ വിശേഷങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു. മീൽ സ്റ്റഡിയെ സംബന്ധിച്ചിടത്തോളം ലോകത്തില് ഭക്ഷണത്തെ കുറിച്ച് എന്തൊക്കെ സംഭവിക്കുന്നുവോ അതൊക്കെ മീൽ സ്റ്റഡിക്കും വിഷയമാണ്, മീൽ സ്റ്റഡിക്ക് ആധാരമാണ് എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു, ഇപ്പൊ നമ്മൾ രണ്ട് വിഭവങ്ങൾ, ഒരു കൊങ്കിണി വിഭവം അതുപോലെ തന്നെ ഒരു തണ്ണിമത്തൻ സ്പെഷ്യൽ ജ്യൂസ് ഒക്കെ നമ്മൾ കഴിച്ചു. പക്ഷെ പിന്നെ ഞാൻ ആലോചിച്ചു, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഭക്ഷണം അതോടൊപ്പം തന്നെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ഭക്ഷണം ഉണ്ടാക്കുന്ന അടുക്കള. അപ്പൊ കുറച്ച് പൊടി ടിപ്പുകൾ അടുക്കളയിൽ സ്മാർട്ടാക്കാനായിട്ടുള്ള ചില എന്താ പറയുന്ന ടിപ്പുകൾ പറയാം എന്ന് കരുതി. അപ്പൊ അതിൽ തന്നെ ഒരു സംഭവമാണെങ്കിൽ, ഇപ്പൊ അടുക്കളയിൽ പാചകം ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നമാണ് മണം അനുഭവപ്പെടും. നമുക്കറിയാം നമ്മളൊക്കെ ഇവിടെ ചെറിയ ഫ്ലാറ്റുകളിലും ചെറിയ റൂമുകളിലൊക്കെ ആയിരിക്കാം. അപ്പൊ അടുക്കളയിൽ പാചകം ചെയ്ത് കഴിഞ്ഞിട്ട് മണം അനുഭവപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വിനാഗിരിയും കുറച്ച് വെള്ളവും ചേർത്ത് അടുപ്പിൽ വെച്ച് ചൂടാക്കുക. ഇത്രയും ചെയ്താൽ മണം മാറിക്കിട്ടും എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഈ പച്ചരി, കടല, വൻപയർ അതൊക്കെ സമയമില്ലാത്ത സമയത്ത് കുക്ക് ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ വരാനാണെങ്കിൽ അത് നമുക്കൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ചൂട് വെള്ളത്തിലിട്ട് കുതിർത്തിയാൽ മതി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇത് എത്രത്തോളം നമ്മളിവിടെ ഉപയോഗിക്കുന്നുണ്ടെന്ന് അറിയില്ല, ചേനയും ചേമ്പും ഒക്കെ ചിലപ്പോൾ വർഷത്തിലൊക്കെ ഒരു സദ്യക്കൊക്കെ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കാറുള്ളത്. ചേന ചേമ്പ് ഇവയ്ക്ക് അരിയുന്ന സമയത്ത് കൈകളിൽ ഒരു ചൊറിച്ചിൽ പോലെ ഉണ്ടാകുന്നല്ലോ. അപ്പം അതിന് അതില്ലാതിരിക്കാനായിട്ട് അതിന് മുമ്പായിട്ട് കയ്യിൽ വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് മയം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചൂട് പാലോ ചൂട് വെള്ളമോ ഒഴിച്ച് കുഴയ്ക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഈ പറയുന്ന നമ്മുടെ ടിപ്പുകളെല്ലാം തന്നെ ബാച്ചിലേഴ്സ് ആയിട്ട് താമസിക്കുന്നവർക്കാണെങ്കിലും ശരി, ഫാമിലി ആയിട്ട് താമസിക്കുന്നവർക്കാണെങ്കിലും ശരി, എല്ലാവർക്കും ഉപയോഗപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പൊ എന്തായാലും മറ്റു വിശേഷങ്ങൾ കൂടിയുണ്ട്, അതിനായിട്ട് കേട്ടുകൊണ്ടിരിക്കുക റേഡിയോ സുനോയിൽ മീൽ സ്റ്റഡി.
1: In the art of podumakkolanda.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.

0: വചനങ്ങളിലൂടെ.
1: ഏതൊരാൾ അറിവ് നേടാനായി ഒരു വഴിക്ക് പുറപ്പെട്ടുവോ അവന് അല്ലാഹു സ്വർഗത്തിലേക്കുള്ള വഴികളും എളുപ്പമാക്കി കൊടുക്കുന്നതാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
0: ഇപ്പോൾ ലഹറുമാങ്ങിനുള്ള സമയം.

പുളിശ്ശരത്തെ ട്രാക്ക് മാറ്റി പിടിക്ക് എന്ന് പറഞ്ഞതുപോലെയാണ് ഇന്ന് മീൽ സ്റ്റഡിയും ചെറുതായിട്ടൊന്ന് ട്രാക്ക് മാറ്റി പിടിച്ചിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അടുക്കള എന്ന് പറയുന്നത് പാചകത്തെ സംബന്ധിച്ചിടത്തോളം അടുക്കളയാണ് അതിന്റെ എല്ലാം എല്ലാം എന്ന് പറയുന്നത്. അപ്പൊ അടുക്കളയിൽ സംഭവിക്കാവുന്ന അല്ലെങ്കിൽ പാചക സമയത്ത് സംഭവിക്കാവുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചില ടിപ്പുകളാണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ അടുക്കളയില് വൃത്തിയാക്കൽ പരിപാടി ഒരു ഗംഭീര പരിപാടിയാണ്. ഇപ്പൊ മിക്സിയുടെ ജാറ് വൃത്തിയാക്കാൻ അത് ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗം പറയാം. ഏതെങ്കിലും ഒരു ഡിഷ് വാഷ് അതിൽ ഒന്നോ രണ്ടോ തുള്ളി ഒഴിച്ചിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് മിക്സി ഒന്ന് കറക്കിയെടുക്കുക. അതിന് ശേഷം തണുത്ത വെള്ളത്തിൽ ആ മിക്സിയുടെ ജാറ് കഴുകിയെടുക്കുക. അതുപോലെ തന്നെ സവാള അരിഞ്ഞതിന് ശേഷം, സവാള അരിഞ്ഞുമ്പോൾ എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് കയ്യിലൊരു മണം ഉണ്ടാവും. അപ്പോൾ ആ മണം മാറാനായിട്ട് കാപ്പിപ്പൊടിയിലെ ഒരു ഒരു നുള്ള് കാപ്പിപ്പൊടി കയ്യിലിട്ടിട്ടൊന്ന് നന്നായിട്ട് തിരുമ്പുക. അതിനുശേഷം കഴുകിക്കളയുക. ആ മണം ഒരിക്കലും ഉണ്ടാവില്ല. അതുപോലെ തന്നെയാണ് ഈ കൂർക്ക എന്ന് പറയുന്ന സംഭവം. കഴിച്ചാൽ ഇത്രയും ടേസ്റ്റുള്ള ഒരു വിഭവം വേറെയില്ല, പക്ഷെ വൃത്തിയാക്കാൻ ഇത്രയും പാടുള്ള ഒരു വിഭവം വേറെ ഉണ്ടോ എന്ന് ചോദിക്കുക. അപ്പൊ കൂർക്ക വൃത്തിയാക്കാനായിട്ട് കൂർക്ക കുറച്ച് സമയം വെള്ളത്തിൽ ഇത് കുതിരാനിടുക. അപ്പൊ അതിൽ മണ്ണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൂർക്കയിൽ നിന്ന് അങ്ങ് മാറിപ്പോക്കോളും. അതിനുശേഷം നന്നായിട്ട് മണ്ണ് കളഞ്ഞ് കഴുകി ഒരു നാല് പ്രാവശ്യം കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു പരുപരുത്ത സഞ്ചി എടുക്കുക. ആ സഞ്ചിയിൽ പരുപരുത്ത സ്ഥലത്തിട്ടൊന്ന് ഒരച്ചൊരച്ചൊരച്ചെടുത്താലാ അതിൻ്റെ തൊലി മുഴുവൻ ക്ലീനായി കിട്ടുകയും ചെയ്യും. അതിനുശേഷം നന്നായിട്ടത് കഴുകി ഉപയോഗിക്കുകയും ചെയ്യുക. അതിനുശേഷം കൂർക്കയിൽ കുറച്ച് ബീഫോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് അങ്ങ് തയ്യാറാക്കുക. നല്ല വറുത്തരച്ച ബീഫ് കറി ആയിട്ട് അങ്ങ് ചേർത്ത് സെറ്റാക്കി കഴിക്കുക. ഇന്നത്തെ വെള്ളിയാഴ്ച ഉഷാറായില്ലേ? അങ്ങനെ ഉഷാറായിട്ടുള്ള ഊണ് കഴിക്കാനുള്ള മീൽ ശ്രീഡിയുടെ വിശേഷങ്ങളും കഴിഞ്ഞ് എനിക്ക് ടാറ്റാ ബൈ ബൈ പറയേണ്ട സമയമായിരിക്കാണ്. അപ്പോൾ എല്ലാവരോടും എല്ലാ അവധി ദിവസങ്ങളിലും പറയുന്നത് പോലെ തന്നെ ആഘോഷിക്കുക, ആഘോഷിക്കുക, ആഘോഷങ്ങൾ അതിരുകടക്കരുത്. ടാറ്റാ ബൈ ബൈ.

0: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.

ഹലോ, നമസ്കാരം, അസ്സലാമു അലൈക്കും. സമയം അങ്ങനെ 12 മണി കഴിഞ്ഞിരിക്കുകയാണ്. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM-ൽ ഇനി മുൻചുള്ള മാപ്പിള പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇഷൽ ഖത്തറിന്റെ സമയമാണ്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. അറബി മലയാള സാഹിത്യത്തിൽ ആദ്യമായി രചിക്കപ്പെട്ട പദ്യകൃതി മാലപ്പാട്ടാണല്ലേ. അതിൽ തന്നെ വ്യത്യസ്ത തരം മാലപ്പാട്ടുകൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിൽ പ്രശസ്തമായിട്ടുള്ള ഒരു കൃതിയാണ് വെള്ളപ്പൊക്കമാല. മാപ്പിളപ്പാട്ട് മേഖലയിൽ തന്റേതായ ശൈലിയിൽ തന്റെ രചനകൾ കൊണ്ട് ശ്രദ്ധേയനായിട്ടുള്ള ഒരു കവി പുലിക്കോട്ടിൽ ഹൈദർ. അദ്ദേഹത്തിന്റെ രചനയിൽ പിറന്ന ഒരു മാലപ്പാട്ടാണ് വെള്ളപ്പൊക്കമാല. കാലങ്ങൾക്ക് മുൻപ് കൊല്ലവർഷം 1136 കേരളത്തിലുണ്ടായ വെള്ളപ്പൊക്കത്തെക്കുറിച്ചാണ് പുലിക്കോട്ടിൽ ഹൈദർ വെള്ളപ്പൊക്കമാലയിലൂടെ എഴുതിയത്. ഇന്ന് കുറച്ചു നേരം നമുക്ക് അതിനെപ്പറ്റി സംസാരിച്ചാലോ. അതിനു മുന്നേ നല്ല മുഞ്ചുള്ളൊരു പാട്ടിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. ഇത് റേഡിയോ 91.7 FM, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഞാൻ ജയസൂര്യ. ജയസൂര്യ,
1: യു ആർ ലിസണിംഗ് ടു
2: റേഡിയോ സുനോ 91.7.
3: ിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
4: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ rewarding living. Terms and conditions apply.
5: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി BMR

കൊല്ലവർഷം 1136 കേരളത്തിലുണ്ടായ വെള്ളപ്പൊക്കത്തെ കുറിച്ച് പുലിക്കോട്ടിൽ ഹൈദർ ഒരു മാലപ്പാട്ട് എഴുതി. വെള്ളപ്പൊക്കമാല. അന്ന് ആ വെള്ളപ്പൊക്കത്തിൽ നേരിടേണ്ടി വന്ന നാശനഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും പുലിക്കോട്ടിൽ ഹൈദർ തന്റെ കൃതിയിൽ കൃത്യമായി വിവരിക്കുന്നുണ്ട്. കേട്ടോണ്ടിരിക്കുന്നത് റേഡിയോ 91.7 FM ഷെൽ ഖത്തറാണ്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. മാപ്പിളപ്പാട്ട് രചനയിൽ തന്റേതായ ഒരു ശൈലി കൊണ്ടുവന്ന ആളാണ് പുലിക്കോട്ടിൽ ഹൈദർ. തികച്ചും ഏറനാടൻ ശൈലിയിൽ ലളിതമായ ഭാഷാ പ്രയോഗങ്ങളാണ് അദ്ദേഹത്തിന്റെ കൃതികളുടെ വ്യത്യസ്തത. പൊതുവേദിയിൽ മുഖാമുഖം നിന്നുകൊണ്ട് നിമിഷ നേരം കൊണ്ട് പാട്ടിന്റെ രചന നിർവഹിക്കുന്ന ഒരാളാണ് പുലിക്കോട്ടിൽ ഹൈദർ. കത്തുപാട്ടുകളും യാത്രാപാട്ടുകളും ചരിത്രഗാനങ്ങളും അടക്കം ചെറുതും വലുതുമായി 36 കൃതികളാണ് പുലിക്കോട്ടിൽ ഹൈദറിന്റെ രചനയിൽ പിറന്നിട്ടുള്ളത്. അതിലൊന്നാണ് വെള്ളപ്പൊക്കമാല. വെള്ളപ്പൊക്കമാലയുടെ പിറവിയുടെ കഥയിലേക്ക് പോകാം. അതിനു മുൻപ് നല്ലൊരു പാട്ടിന് ശേഷം തിരിച്ചെത്താം. ഇത് റേഡിയോ 91.7 FM കേട്ട് കൂട്ടുകൂടാം.

ഇന്ത്യൻ എംബസി ഒരുക്കുന്ന ഇന്ത്യൻ മാംഗോ എക്സിബിഷന്റെ ഭാഗമായി മർസയുടെ സ്റ്റോളും മർസയുടെ മാംഗോ ഉത്സവം സൂക്വാക്യഫിലും വിവിധ തരം മാങ്ങകൾ, മാംഗോ ഉൽപ്പന്നങ്ങൾ, പ്രീമിയം ഇന്ത്യൻ മാംഗോസ് തുടങ്ങി വൈവിധ്യമാർന്ന ഐറ്റംസ് എല്ലാം തന്നെ മർസ സ്റ്റോളിൽ ഒരുക്കിയിരിക്കുന്നു. വൈകുന്നേരം 4 മണി മുതൽ 10 മണി വരെ സൂക്വാക്യഫ് ഈസ്റ്റേൺ സ്ക്വയറിൽ മർസ ഹൈപ്പർ മാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു.

പുലിക്കോട്ടിൽ ഹൈദറിന്റെ വെള്ളപ്പൊക്കമാലയെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. റേഡിയോ സിനോ 91.7 FM ലിഷൽ ഖത്തറാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. വെള്ളപ്പൊക്കമാല രണ്ട് ഇഷലുകളിലായിട്ടാണ് രചിക്കപ്പെട്ടത്. ആദ്യത്തെ ഇഷൽ കെസ്സും രണ്ടാമത്തെ ഇഷൽ വീണു ബഹ്റുമാണ്. വെള്ളപ്പൊക്കമാലയിലെ ആദ്യ ഇഷലിലൂടെ നിർത്താതെ പെയ്യുന്ന മഴയെക്കുറിച്ചും അതിലൂടെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചും പറഞ്ഞു പോകുന്നുണ്ട്. രണ്ടാമത്തെ ഇഷലിൽ വെള്ളപ്പൊക്കമുണ്ടായ സ്ഥലങ്ങൾ ഏതെല്ലാമാണെന്നാണ് കവി പറയുന്നത്. അവിടെ ഉണ്ടായ നാശനഷ്ടങ്ങളുടെ ഗാംഭീര്യം എന്താണെന്നുള്ളത് കൃതിയിലൂടെ എടുത്തു പറയുന്നുണ്ട്. മാലയുടെ ഏറ്റവും അവസാനം ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് അദ്ദേഹം നിർത്തുന്നത്. വെള്ളപ്പൊക്കമാലയുടെ കുറച്ച് വരികൾ തന്നെ നമുക്ക് അടുത്ത ടിഷൽ ഖത്തലിലൂടെ കേൾക്കാം. പുലിക്കോട്ടിൽ ഹൈദറിന്റെ 1961 വെള്ളപ്പൊക്കമാലയുടെ ചില ഭാഗങ്ങളാണ് ഈ ഒരു പാട്ടിലൂടെ പറഞ്ഞു പോകുന്നത്. മാപ്പിളപ്പാട്ട് റിയാലിറ്റി ഷോയിലൂടെ ശ്രദ്ധേയയായ തീർത്ഥ സുരേഷിന്റെ ശബ്ദത്തിൽ നമുക്ക് ആ ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചെത്താം. ഇത് റേഡിയോ 91.7 FM കേട്ടിക്കേട്ട്.

0: ഞങ്ങൾ പാട്ട് പറയൂ, ഞങ്ങൾ പ്ലേ ചെയ്യാം.
1: ഞാനൊരു പാട്ട് പാടാം.
0: ഈ മ്യൂസിക് ഡേയിൽ നിങ്ങളുടെ പ്ലേലിസ്റ്റ് റേഡിയോ സിറോയിൽ. നിങ്ങളുടെ ഇഷ്ടപ്പാട്ടുകൾ വാട്സ്ആപ്പ് ചെയ്യൂ 5000000917 ലേക്ക്. ആസ്വദിക്കാം ലിസണേഴ്സ് പ്ലേലിസ്റ്റ്. ലിസണേഴ്സ് പ്ലേലിസ്റ്റ് വേൾഡ് മ്യൂസിക് ഡേയിൽ. You are listening.

0: is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on
2: Huawei App Gallery.
0: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
3: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ More rewarding living. Terms and conditions apply.
4: Adi, ente birthday celebration ente chelavu ende.
5: Samsung mathi mathi.
6: Uff. ആകെ സെഡാണ് മോനെ.
0: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
4: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം. സംസം മന്തി, ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.

വെൽക്കം ബാക്ക് ടു ഖത്തേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിറോ 91.7 FM-ൽ കേട്ടോണ്ടിരിക്കുന്നത് ഇഷൽ ഖത്തറാണ്, കൂടെയുള്ളത് ഞാൻ ആശയാണ്. പുലിക്കോട്ടിൽ ഹൈദരിന്റെ വെള്ളപ്പൊക്ക മാലയ്ക്ക് പുറമെ ധാരാളം പാട്ടുകൾ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട് മാപ്പിളപ്പാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. അതിലൊന്നാണ് 1944 കാസർഗോഡുണ്ടായ വെള്ളപ്പൊക്കത്തെക്കുറിച്ച് മുഗ്രാലിയിലുള്ള അഹമ്മദ് ഇസ്മായിൽ സാഹിബ് എഴുതിയ ജലബാധ ഗാനം. അതുപോലെ തന്നെ കൊല്ലവർഷം 1999 കേരളത്തിലുണ്ടായ വെള്ളപ്പൊക്കത്തെക്കുറിച്ച് പന്നൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാർ രചിച്ച ഇമ്മലയാളത്തിക്കുറി എന്ന് തുടങ്ങുന്ന ചരിത്ര പ്രസിദ്ധമായ ഗാനം. ദാസേട്ടന്റെ ശബ്ദത്തിൽ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളൊരു പാട്ട് കൂടിയാണ്. അതിൽ കവി വെള്ളപ്പൊക്കത്തിലെ നാശനഷ്ടങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത്. അതോടൊപ്പം തന്നെ 1906 പ്രളയത്തെക്കുറിച്ച് തൂഫാൻമാല, 1924 വെള്ളപ്പൊക്കത്തെക്കുറിച്ച് മുണ്ടമ്പ്ര ഉണ്ണി മുഹമ്മദിന്റെ വെള്ളപ്പൊക്കം എന്ന കൃതി, ഇങ്ങനെ ഒരുപാട് രചനകൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് മാപ്പിളപ്പാട്ടിൽ വന്നിട്ടുണ്ട്. അടുത്തായിട്ട് ഇശൽക്കത്തിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത് പന്നൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാർ രചിച്ച ഇമ്മലയാളത്തിക്കുറി എന്ന് തുടങ്ങുന്ന ആ ഒരു പാട്ടാണ്. ദാസേട്ടന്റെ ശബ്ദത്തിൽ കേട്ടിട്ട് തിരിച്ചെത്താം. ഇത് റേഡിയോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ലോക ഫുട്ബോൾ വേദിയിൽ മിന്നിത്തിളങ്ങുന്ന സാന്നിധ്യമായി വീണ്ടും ഖത്തർ. 2026 വേൾഡ് കപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ അലയൊളികൾ തീർക്കുമ്പോൾ ഖത്തർ ആരാധകരുടെ വസ്ത്രധാരണം ആഗോള ശ്രദ്ധ നേടുകയാണ്. ഹിവാരി എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ഈ ആവേശം ഖത്തർ എന്ന രാജ്യത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്നു. കളം നിറയുന്ന ഖത്തർ ടീമിനും ഫുട്ബോൾ ആവേശം തീർക്കുന്ന ഓരോ ആരാധകർക്കും ഖത്തർ എന്ന രാജ്യത്തിന്റെയും ഒളിമ്പ്സിനോ റേഡിയോ നെറ്റ്വർക്കിന്റെയും ആശംസകൾ.

വെൽക്കം ബാക്ക് ടു ഖത്തേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 എഫ്എമ്മിൽ ഷെയർ ഖത്തറാണ് കേട്ടോണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. പല ചരിത്രങ്ങളും മാപ്പിളപ്പാട്ടിൽ പ്രമേയമാകാറുണ്ട്. അതുപോലെ ഒരു ചരിത്രം പറഞ്ഞ പാട്ടാണ് പണ്ട് പായക്കപ്പലിൽ കയറിക്കൊണ്ട് എന്ന് തുടങ്ങുന്ന ഗാനം. മക്കയിൽ നിന്ന് ഇസ്ലാമിന്റെ സന്ദേശവുമായി എത്തിയ പ്രവാചകന്റെ അനുചരന്മാർ കേരളത്തിലേക്ക് എത്തുന്നു. അവിടെ നിന്നുമുള്ളൊരു ചരിത്രമാണ് ഈ ഒരു പാട്ടിലൂടെ പറഞ്ഞു പോകുന്നത്. മാപ്പിളപ്പാട്ടില് അറബി മലയാളത്തിലുള്ള രചനകൾ ഒരുപാട് വന്നിട്ടുണ്ട്. മക്കയിൽ നിന്നും പ്രവാചകന്റെ അനുചരന്മാര് കേരളത്തിലേക്ക് എത്തുന്ന സമയത്ത് അവർക്ക് സംവദിക്കാനായിട്ട് ഒരു ഭാഷയുണ്ടായിരുന്നില്ല. മലയാള ഭാഷാ ലിപിയും പദാവലിയും ഒന്നും വേണ്ടത്ര വികസിച്ചിട്ടില്ലാത്തൊരു കാലഘട്ടം കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പുതിയ സമൂഹത്തിന് ഒരുപാട് നടപടിക്രമങ്ങളൊക്കെ പഠിപ്പിക്കേണ്ട ഒരു സമയമായിരുന്നു അത്. അങ്ങനെയാണ് അറബി പഠിപ്പിക്കുന്നതിനേക്കാൾ എളുപ്പം അവരുടെ ഭാഷയോട് ചേർത്ത് അറബി എഴുതുക എന്ന പുതിയ രീതി അവർ പരീക്ഷിക്കുന്നത്. അങ്ങനെ രൂപം കൊണ്ടതാണ് അറബി മലയാളം. ഏകദേശം 6000-ലേറെ പദ്യ ഗദ്യങ്ങൾ രൂപം കൊണ്ട അറബി മലയാളം മലയാള ഭാഷാ ചരിത്രത്തില് ഒരു നാഴിക കല്ലായി മാറുകയായിരുന്നു. ഇന്നും മദ്രസകളില് കുട്ടികളെയൊക്കെ ഈ ഒരു ഭാഷ പരിചയപ്പെടുത്തുന്നുണ്ട്. നമ്മൾ പലരും പഠിച്ചിട്ടുമുണ്ട്. അതൊരു സമൂഹത്തിന്റെ സംസ്കാരത്തെ കൂടിയാണ് പരിചയപ്പെടുത്തുന്നത്. അറബി മലയാള ഭാഷാ കാവ്യങ്ങളിലൂടെയും ബൈത്തുകളിലൂടെയും ഒക്കെയാണ് ആ ഒരു സമയത്ത് അവർ ആശയവിനിമയം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ കത്ത്, എഴുത്ത്, പാട്ട്, വട്ടപ്പാട്ട്, കൈമുട്ടിപ്പാട്ട്, അറബന, ദഫ്മുട്ട്, കോൽക്കളി ഇവയൊക്കെ ആ ഒരു സമയത്ത് പരിശീലിച്ചു. 10-ാം നൂറ്റാണ്ട് മുതൽ 20-ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ അറബി മലയാളത്തിലൂടെയാണ് ഇവർ പരസ്പരം ആശയവിനിമയം ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും ഇതിന്റെയൊക്കെ ചരിത്രം പറഞ്ഞ ഗാനം പണ്ട് പായക്കപ്പലിൽ കയറിക്കൊണ്ടെന്ന ഗാനത്തിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. ഇത് റേഡിയോ സിനോ 91.7 FM കേട്ട് കൂട്ടു.

0: നമസ്കാരം, ഞാൻ കാളിദാസ് ജയറാം. റേഡിയോ സുനോ 91.7.
1: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
2: അറബ് കവികളായ കഅബ ബിൻ സുഹൈറും ഇമാം ബുസൂരിയൊക്കെ പ്രവാചകരെ പ്രവീർത്തിച്ച് ഒരുപാട് കാവ്യങ്ങൾ രചിച്ചവരാണ്. ഇമാം ബുസൂരിയുടെ ബുർദ ഇന്നും പല ഈണത്തിലും താളത്തിലും ഒക്കെ നമ്മൾ ചൊല്ലുന്നുണ്ട് അല്ലെ. കേട്ടോണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM-ൽ ഇഷൽ ഖത്തറാണ്. കൂടെയുള്ളത് ഞാൻ ആഷിയാണ്. മുൻകാലത്ത് പാതിരാവേളയിലെ വഅളു പരമ്പരകളുടെ തുടക്കം ഒരു ബുർദ ആലാപനത്തിലൂടെയായിരുന്നു. പ്രവാചക പ്രകീർത്തനം ഇത്ര മനോഹരമായി അവതരിപ്പിക്കപ്പെട്ട വേറൊരു കാവ്യമില്ല എന്ന് തന്നെ പറയാം. കേരളക്കരയില് അറബി മലയാളത്തിൽ രചിക്കപ്പെട്ട കാവ്യങ്ങൾ അത്രയും പ്രവാചക സ്തുതിഗീതങ്ങളിലൂടെയാണ്. കണ്ടെടുക്കപ്പെട്ടവയില് ഏറ്റവും പ്രാചീന അറബി മലയാള കൃതിയാണ് മുഹീദ്ദീൻ മാല. അത് തുടങ്ങുന്നതും നബിയിൽ സ്തുതിയും സ്വലാത്തും പറഞ്ഞുകൊണ്ടാണ്. പിന്നീട് വന്ന മാലപ്പാട്ടുകളിലും അത് കഴിഞ്ഞുള്ള പല മാപ്പിളപ്പാട്ടുകളിലും പ്രവാചകന് സലാം പറഞ്ഞു തുടങ്ങുന്നതാണ്. കുഞ്ഞായി മുസ്ലിയാരുടെ നൂൽമദ്ഹ് പ്രവാചക പ്രകീർത്തനത്തിന്റെ ഒരു കാവ്യമാണ്. ഒരു പക്ഷേ മലയാളത്തിലെ ആദ്യ നബി കീർത്തനവും ഇത് തന്നെയായിരിക്കും. പ്രവാചക കീർത്തനങ്ങളും ഇസ്ലാമിക ചരിത്രങ്ങളും ഏറ്റവും കൂടുതൽ എഴുതിയിരിക്കുന്നത് മഹാകവി മൊയിൻകുട്ടി വൈദ്യരാണ്. ദാസേട്ടനും വിലയിൽ ഫസീലാത്തയും മനോഹരമായിട്ട് ആലപിച്ച അമിൻ തത് കുർജി എന്ന ഗാനം കേട്ടിട്ട് നമുക്ക് ഷെൽ ഖത്തറിലേക്ക് തിരിച്ചെത്താം. ഇത് റേഡിയോ സുനോ 91.7 FM കേട്ടിക്കേട്ട്.

0: Platinum Credit Card. Crafted for smarter, more rewarding living. Terms and conditions apply.
1: ഇന്ത്യൻ എംബസി ഒരുക്കുന്ന ഇന്ത്യൻ മാംഗോ എക്സിബിഷന്റെ ഭാഗമായി മർസയുടെ സ്റ്റാളും മർസയുടെ മാംഗോ ഉത്സവം സൂക്മാക്കിഫിലും വിവിധ തരം മാങ്ങകൾ, മാംഗോ ഉൽപ്പന്നങ്ങൾ, പ്രീമിയം ഇന്ത്യൻ മാംഗോസ് തുടങ്ങി വൈവിധ്യമാർന്ന ഐറ്റംസ് എല്ലാം തന്നെ മർസ സ്റ്റാളിൽ ഒരുക്കിയിരിക്കുന്നു. വൈകുന്നേരം 4 മണി മുതൽ 10 മണി വരെ സൂക്മാക്കിഫ് ഈസ്റ്റേൺ സ്ക്വയറിൽ മർസ ഹൈപ്പർ മാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു.
2: മുൻചുള്ള മാപ്പിളപ്പാട്ടിന്റെ വിശേഷങ്ങളുമായിട്ട് റേഡിയോ സിനോ 91.7 FM-ൽ ഷെൽ ഖത്തറാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. പ്രവാചകന്റെ ജനനം മുതൽ വഫാത്ത് വരെയുള്ള ഓരോ കാലഘട്ടവും സൂക്ഷ്മമായി നിരീക്ഷിച്ചാണ് ഓരോ കവികളും അവ ഈണത്തിൽ പാടി ഗ്രാമഫോണുകളിലൂടെയും മറ്റും റെക്കോർഡ് ചെയ്യപ്പെട്ടതോടെ അതെല്ലാവരും ഏറ്റെടുത്തു. പ്രവാചകന്റെ ജനനത്തെ ആസ്പദമാക്കിയിട്ട് പി ടി അബ്ദുറഹ്മാൻ എഴുതിയ ഒരു ഗാനമാണ് ആമിന ബീവി കോമന മോനെ എന്ന് തുടങ്ങുന്ന പാട്ട്. വെളിയിൽ ഫസീലാത്തെയാണ് ആ ഒരു പാട്ട് ആലപിച്ചിട്ടുള്ളത്. ഇതുപോലെ ദാസീട്ടൻ പാടി മനോഹരമാക്കിയ മറ്റൊരു ഗാനമുണ്ട്, റസൂലെ നിൻവരവാലെ എന്ന് തുടങ്ങുന്ന ഗാനം. ഹിറാഗുഹയില് ഏകനായി തപസ്സിരിക്കുമ്പോൾ ജിബ്രീൽ ഖുർആനും കൊണ്ടുവരുന്ന സംഭവമാണ് കവി ഈ ഒരു പാട്ടിലൂടെ മനോഹരമായിട്ട് വിവരിക്കുന്നത്. ആ ഒരു ഗാനത്തിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. ഇത് റേഡിയോ 91.7 FM കേട്ട് കൂട്ടുകൂടാ.

0: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
1: ആകെ സെഡാണ് മോനെ.
2: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
3: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
4: മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം മഞ്ഞുമൽ ബോയ്സ്. സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം. ബാലൻ ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി ബാലൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.

വെൽക്കം ബാക്ക് ടു ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 എഫ്എം ഷൽ ഖത്തർ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. നമ്മൾ പറഞ്ഞു വന്നത് പ്രവാചകന്റെ ഓരോ ജീവിത കാലഘട്ടവും മാപ്പിളപ്പാട്ടിൽ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചുകൊണ്ട് കവികൾ ഇശല് തുന്നിയിട്ടുണ്ട്. പ്രവാചകന്റെ ജനനത്തെ കുറിച്ചുള്ള ഒരു പാട്ടാണ് നമ്മൾ കുറച്ചു മുന്നേ കേട്ടത്. അതുപോലെ ഓ അബൂ സാഹിബ് പ്രവാചകന്റെ കുട്ടിക്കാലത്തെ അനാഥത്വത്തെ പറ്റിയിട്ട് ഒരു പാട്ട്.

ഇതുപോലെ എ വി മുഹമ്മദിന്റെ നിരവധി ഗാനങ്ങൾ പ്രവാചക മധുഹകളും ജീവിത ചരിത്രങ്ങളുമാണ്. പ്രവാചകന്റെ ഗുണഗണങ്ങൾ വാഴ്ത്തുന്ന ഗുണമണിയായ റസൂലുള്ള എന്ന പാട്ട് ഇന്ന് നമ്മുടെ നാവിൽ തത്തി കളിക്കുന്ന ഒരു ഗാനം തന്നെയാണല്ലേ. മദ്രസകളിലെ നബിദിനത്തിൽ ഈ ഒരു പാട്ട് പാടാത്ത ഒരു കുട്ടിയെങ്കിലും ഉണ്ടാവാതിരിക്കില്ല. ആ ഒരു ഗാനത്തിന് ശേഷം തിരിച്ചെത്താം. ഇത് റേഡിയോ 91.1.

0: ഹായ്, ഞാൻ നിങ്ങളുടെ മിയ.
1: You're listening to
0: Radio Suno 91.7.
1: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെംസ്

മുഞ്ചുള്ള മാപ്പിള പാട്ടിന്റെ വിശേഷങ്ങളുമായിട്ട് റേഡിയോ സിനോ 91.7 FM ഷനൽ ഖത്തറാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. പ്രവാചകന്റെ ജനനം മുതലുള്ള പല കാലഘട്ടങ്ങളും മാപ്പിളപ്പാട്ടില് പ്രമേയമായിട്ടുണ്ട്. ആ ഗാനങ്ങളിലൂടെയാണ് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. MS ബാബുരാജന്റെ സംഗീതത്തില് വിലയിൽ ഫസീലാത്തയുടെ സ്വരത്തിൽ വന്നിട്ടുള്ള ഒരു പാട്ടുണ്ട്. ഇതുപോലെ റസൂലിനെ കുറിച്ചുള്ള പാട്ടുകൾ പിന്നീടും ഒട്ടനവധി ഉണ്ടായിട്ടുണ്ട്. ഗ്രാമഫോൺ വിട്ട് കാസറ്റ് തരംഗവും CD തരംഗവും ഒക്കെ വന്നപ്പോഴും ഈ പാട്ടുകൾക്കൊന്നും വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. അതിനാൽ തന്നെ ഈ ഓരോ പാട്ടുകൾ കേൾക്കുമ്പോഴും റസൂലിനോടുള്ള മുഹബത്തും നമുക്ക് കൂടി വരും. മൊയിൻകുട്ടി വൈദ്യരുടെ ബദർ ചരിത്ര കാവ്യത്തില് മദീനയിലേക്ക് പ്രവാചകൻ ഹിജ്റ പോകുന്നത് വിവരിക്കുന്നുണ്ട്. ദാസേട്ടന്റെ ശബ്ദത്തില് ഹക്കാന കോനമറാൽ എന്ന ഗാനം കേട്ടിട്ട് നമുക്ക് തിരിച്ചെത്താം. ഇത് റേഡിയോ 91.7 FM കേട്ട് കൂട്ടുകൂടാം.

0: പാട്ട് പറയൂ, ഞങ്ങൾ പ്ലേ ചെയ്യാം.
1: ഞാനൊരു പാട്ട് പാടാം.
0: ഈ മ്യൂസിക് ഡേയിൽ നിങ്ങളുടെ പ്ലേലിസ്റ്റ് റേഡിയോ സിനോയിൽ. നിങ്ങളുടെ ഇഷ്ടപ്പാട്ടുകൾ വാട്സ്ആപ്പ് ചെയ്യൂ 5000997 ആസ്വദിക്കാം. ലിസണേഴ്സ് പ്ലേലിസ്റ്റ്, ലിസണേഴ്സ് പ്ലേലിസ്റ്റ്, വേൾഡ് മ്യൂസിക് ഡേയിൽ.
2: ഹായ്, ദിസ് ഈസ് നദിയ.
3: ആയിരം കണ്ണുമായി
2: യു ആർ ലിസണിംഗ് ടു റേഡിയോ സിനോ, ഖത്തർസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ.
4: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
0: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.

മുൻചുള്ള മാപ്പിള പാട്ടിന്റെ വിശേഷങ്ങളുമായിട്ട് റേഡിയോ സിനോ 91.7 എഫ്എമ്മിലെ ഷെൽ ഖത്തറാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. പി ടി അബ്ദുറഹ്മാൻ, എസ് സി ജമീൽ, കാനേഷ് പൂനൂർ, ഒ എം കരുവാരക്കൊണ്ട് തുടങ്ങി നിരവധി സർഗ പ്രതിഭകൾ ഒരു പിടി ഗാനങ്ങൾ റസൂലിന്റെ മദഹിഷലിൽ കോർത്തിട്ടുണ്ട്. മക്ക മണൽത്തട്ടിൽ ഞാൻ ചെന്നിട്ടില്ലേലും, കതിർക്കത്തും റസൂലിന്റെ, മക്കത്ത് പൂത്തൊരു, ഇങ്ങനെ ഒട്ടനവധി ഗാനങ്ങളാണ് റസൂലിന്റെ ജീവിതത്തിലൂടെ കടന്നുപോയത്. കല്യാണമേ തിരുനബി കല്യാണമേ എന്ന ഗാനം, ആയിഷ ബീവിയും പ്രവാചകനും തമ്മിലുള്ള വിവാഹമാണ് ഈ ഒരു പാട്ടിന്റെ വിഷയം. മാണിക്യമലരായ പൂവി, നമ്മളെല്ലാം ഇപ്പോഴും പാടി നടക്കുന്ന ഒരു ഗാനം അല്ലെ. ഈ ഒരു പാട്ടില് ഖദീജ ബീവിയും പ്രവാചകനും തമ്മിലുള്ള വിവാഹ അഭ്യർത്ഥനയാണ് പശ്ചാത്തലമാക്കിയിട്ടുള്ളത്. ഇതുപോലെ ഒട്ടനവധി ഗാനങ്ങളാണ് പിറന്നിട്ടുള്ളത്. കാനേഷ് പൂനൂർ എഴുതി, എരഞ്ഞോളി മൂസക്ക പാടി, മനോഹർ

ഇതുപോലെ ഒട്ടനവധി ഗാനങ്ങൾ പ്രവാചകന്റെ കാലത്ത് ഭൂമിയിൽ ജനിക്കാൻ കഴിയാത്ത നൊമ്പരം എഴുതി ഒട്ടനവധി രചനകളും മാപ്പിളപ്പാട്ടിലുണ്ടായിട്ടുണ്ട്. പ്രവാചകനെ കുറിച്ച് എഴുതിയ റസൂലെ റസൂലെ എന്ന ഗാനത്തിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. ഇത് റേഡിയോ 91.7 FM കേട്ട് കേട്ട് കൊട്ടി.

0: ഇന്ത്യയിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: ലോക ഫുട്ബോൾ വേദിയിൽ മിന്നിത്തിളങ്ങുന്ന സാന്നിധ്യമായി വീണ്ടും ഖത്തർ. 2026 വേൾഡ് കപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ അലയൊളികൾ തീർക്കുമ്പോൾ ഖത്തർ ആരാധകരുടെ വസ്ത്രധാരണം ആഗോള ശ്രദ്ധ നേടുകയാണ്. ഹിവാരി എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ഈ ആവേശം ഖത്തർ എന്ന രാജ്യത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്നു. കളം നിറയുന്ന ഖത്തർ ടീമിനും ഫുട്ബോൾ ആവേശം തീർക്കുന്ന ഓരോ ആരാധകർക്കും ഖത്തർ എന്ന രാജ്യത്തിന്റെയും ഒളിമ്പ്സിനോ റേഡിയോ നെറ്റ്വർക്കിന്റെയും ആശംസകൾ.

ഖത്തേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 എഫ്എം ഷെൽ ഖത്തറാണ് കേട്ടോണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. ബാപ്പു വെള്ളിപ്പറമ്പിന്റെ രചനയില് പ്രവാചകനെ കുറിച്ച് വന്നൊരു ഗാനമുണ്ട്. ഈയൊരു പാട്ട് ഇറങ്ങിയ സമയത്ത് വാട്സപ്പിലൊക്കെ ട്രെൻഡായിരുന്നു. പക്ഷെ ഇതിന്റെ രചന നിർവഹിച്ചത് ബാപ്പു വെള്ളിപ്പറമ്പാണെന്ന് പലർക്കും അറിയില്ലായിരുന്നു. ഈ ഒരു ഗാനം പലരും തെറ്റിച്ച് പാടിയപ്പോഴാണ് അദ്ദേഹം അത് തിരുത്തിക്കൊണ്ട് രംഗത്തെത്തുന്നത്. അതുപോലെ തന്നെ ദാസേട്ടൻ പാടി ഹിറ്റാക്കിയിട്ടുള്ള ഒരു പാട്ടുണ്ട്, യാ മുഹമ്മദ് നബിയെ സലാം എന്ന് തുടങ്ങുന്ന ഗാനം. പിൽക്കാലത്ത് ഈ പാട്ട് പലരും പാടിയിട്ടുണ്ട്. അർത്ഥസമ്പുഷ്ടമായ രീതിയിൽ തനിമ ചോരാതെ എഴുതിയൊരു ഗാനം. അതുകൊണ്ട് തന്നെ ഈ പാട്ട് ഏത് കാലത്തും നിലനിൽക്കും. എന്നാലും ഇന്നത്തെ ഷെൽഖത്തറിന്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇതുപോലെ ഒത്തിരി വിശേഷങ്ങളുമായിട്ട് അടുത്ത വെള്ളിയാഴ്ച 12 മണിയാവുമ്പോൾ കേട്ട് കൂട്ടുകൂടാം.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
0: Qatarinde Mandi Paradise, rich Arabian flavors umai Zamzam Mandi.
3: Mandi, Madbi, Madfoon, Madkoot thudangi Mandiyude authentic ruchi ariyam.
0: Zamzam Mandi, where flavors create memories. Wholesale Market Doha. Call 4000-1707.
4: 2026-ൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
5: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
4: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.

0: ഏപ്രിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ അജി വർഷ.
0: You are listening to Radio Sonar 91.7.

0: വചനങ്ങളിലൂടെ ദൈവം ഏറ്റവും വേഗം പ്രതിഫലം നൽകുന്നത് ദാനത്തിനും കുടുംബബന്ധം ചേർക്കുന്നതിനുമാണ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൻടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.

0: Services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Vodafone Shuf app.
3: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: സൂപ്പർ ഹിറ്റ്സ്.

0: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: സൂപ്പർ ഹിറ്റ്സ്.

0: പാട്ട് പറയൂ, ഞങ്ങൾ പ്ലേ ചെയ്യാം.
1: ഞാനൊരു പാട്ട് പാടാം.
0: ഈ മ്യൂസിക് ഡേയിൽ നിങ്ങളുടെ പ്ലേലിസ്റ്റ് റേഡിയോ സിനോയിൽ. നിങ്ങളുടെ ഇഷ്ടപ്പാട്ടുകൾ വാട്സ്ആപ്പ് ചെയ്യൂ 5000000917 ലേക്ക്. ആസ്വദിക്കാം ലിസണേഴ്സ് പ്ലേലിസ്റ്റ്. ലിസണേഴ്സ് പ്ലേലിസ്റ്റ് വേൾഡ് മ്യൂസിക് ഡേയിൽ.
2: ഹായ്, ദിസ് ഈസ് പേർലി മാനി.
3: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ 91.7.

0: ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
3: മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം മഞ്ഞുമൽ ബോയ്സ് സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം ബാലൻ. ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി ബാലൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
4: ഡിസ്ട്രിബ്യൂട്ടഡ്

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on Google Play Store
0: and App Store. ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
2: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ More rewarding living. Terms and conditions apply.
0: Messi, Ronaldo, Neymar,

0: ഒരേ ഒരു സുവർണ കിരീടം. കാലറികൾ ഇരമ്പിയാർക്കും, ചരിത്രം തിരുത്തി കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ, ലോക സോക്കർ മാമാങ്കത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിൽ. സ്റ്റേ ട്യൂൺ. By Valvoline by Aramco, trusted for 150 years, world's first motor oil brand. Visit Valvoline Quick Service, Salwa Road, Qatar. For premium service you can see and experts you can trust. In association with
1: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ ബാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.
2: Super hit music extravaganza.
3: Suno Super.

0: ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: ലോക ഫുട്ബോൾ വേദിയിൽ മിന്നിത്തിളങ്ങുന്ന സാന്നിധ്യമായി വീണ്ടും ഖത്തർ. 2026 വേൾഡ് കപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ അലയൊളികൾ തീർക്കുമ്പോൾ ഖത്തർ ആരാധകരുടെ വസ്ത്രധാരണം ആഗോള ശ്രദ്ധ നേടുകയാണ്. ഹിവാരി എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ഈ ആവേശം ഖത്തർ എന്ന രാജ്യത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്നു. കളം നിറയുന്ന ഖത്തർ ടീമിനും ഫുട്ബോൾ ആവേശം തീർക്കുന്ന ഓരോ ആരാധകർക്കും ഖത്തർ എന്ന രാജ്യത്തിന്റെയും ഒളിമ്പ്സിനോ റേഡിയോ നെറ്റ്വർക്കിന്റെയും ആശംസകൾ.

0: നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം റിമി ടോമി.
1: യു ആർ ലിസണിംഗ് ടു
0: റേഡിയോ സുനോ 91.7.
2: നിങ്ങൾ പാട്ട് പറയൂ, ഞങ്ങൾ പ്ലേ ചെയ്യാം.
3: ഞാനൊരു പാട്ട് പാടാം.
2: ഈ മ്യൂസിക് ഡേയിൽ നിങ്ങളുടെ പ്ലേലിസ്റ്റ് റേഡിയോ സുനോയിൽ. നിങ്ങളുടെ ഇഷ്ടപ്പാട്ടുകൾ വാട്സ്ആപ്പ് ചെയ്യൂ 5000000917 ലേക്ക്. ആസ്വദിക്കാം ലിസണേഴ്സ് പ്ലേലിസ്റ്റ്, ലിസണേഴ്സ് പ്ലേലിസ്റ്റ് വേൾഡ് മ്യൂസിക് ഡേയിൽ.

are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Indian Embassy orukunna Indian Mango Exhibition de bhagamai Marseille stallum. Marseille mango ulsavam sukma ki film. വിവിധ തരം മാങ്ങകൾ, മാംഗോ ഉൽപ്പന്നങ്ങൾ, പ്രീമിയം ഇന്ത്യൻ മാംഗോസ് തുടങ്ങി വൈവിധ്യമാർന്ന ഐറ്റംസ് എല്ലാം തന്നെ മർസ സ്റ്റാളിൽ ഒരുക്കിയിരിക്കുന്നു. വൈകുന്നേരം 4 മണി മുതൽ 10 മണി വരെ സൂഖ് വാക്കിഫ് ഈസ്റ്റേൺ സ്ക്വയറിൽ. മർസ ഹൈപ്പർ മാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു.

0: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
0: ഇന്ത്യൻ എംബസി ഒരുക്കുന്ന ഇന്ത്യൻ മാംഗോ എക്സിബിഷന്റെ ഭാഗമായി മർസയുടെ സ്റ്റോളും മർസയുടെ മാംഗോ ഉത്സവം സൂക്മാഖിഫിലും വിവിധ തരം മാങ്ങകൾ, മാംഗോ ഉൽപ്പന്നങ്ങൾ, പ്രീമിയം ഇന്ത്യൻ മാംഗോസ് തുടങ്ങി വൈവിധ്യമാർന്ന ഐറ്റംസ് എല്ലാം തന്നെ മർസ സ്റ്റോളിൽ ഒരുക്കിയിരിക്കുന്നു. വൈകുന്നേരം 4 മണി മുതൽ 10 മണി വരെ സൂക് വാക്കിഫ് ഈസ്റ്റേൺ സ്ക്വയറിൽ മർസ ഹൈപ്പർ മാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു.
2: എല്ലാവർക്കും നമസ്കാരം, ഇത് സച്ചിൻ വാര്യരാണ്.
3: Super.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency. Now available on Apple Podcast
0: and
1: Google Podcast.
2: അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, സിബി 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
1: മെസ്സി, റൊണാൾഡോ, നെയ്മർ, മോഡ്രിച്ച്. This is the last dance.
5: One last dance. This is the last dance.
1: 48 ടീമുകൾ, ഒരേ ഒരു സുവർണ കിരീടം. കാലറികൾ ഇരമ്പിയാർക്കും, ചരിത്രം തിരുത്തി കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ. ലോക സോക്കർ മാമാകത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിൽ. ഫുട്ബോൾ മേനിയയിൽ സ്റ്റേ ട്യൂൺഡ്. Brought to you by Valvoline by Aramco. Trusted for 150 years. World's first motor oil brand. Visit Valvoline Quick Service, Salwa Road, Qatar. For premium service you can see and experts you can trust.
6: In association with
7: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ ബാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.
1: മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം. മഞ്ഞുമൽ ബോയ്സ് സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം. ബാലൻ ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി ബാലൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
8: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ

0: ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
2: Super.

0: ഹായ്, ഞാൻ സലീം കൊടുത്തു.
1: യു ആർ ലിസണിംഗ് ടു
0: റേഡിയോ സുനോ 91.7.
2: നിങ്ങൾ പാട്ട് പറയൂ, ഞങ്ങൾ പ്ലേ ചെയ്യാം.
3: ഞാനൊരു പാട്ട് പാടാം.
2: ഈ മ്യൂസിക് ഡേയിൽ നിങ്ങളുടെ പ്ലേലിസ്റ്റ് റേഡിയോ സുനോയിൽ. നിങ്ങളുടെ ഇഷ്ടപ്പാട്ടുകൾ വാട്സ്ആപ്പ് ചെയ്യൂ 5000997 ആസ്വദിക്കാം. ലിസണേഴ്സ് പ്ലേലിസ്റ്റ് വേൾഡ് മ്യൂസിക് ഡേയിൽ.

0: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.

0: Radio Sino 91.7 FM.
1: Qatar's favorite radio station.
0: Kete kete, koot kooda.
2: Radio Sino.
1: Scoreboard. An exclusive sports roundup show.
3: പൊരുതുക പോരാളികളെ കാണാനും കൈയടിക്കാനും ഞങ്ങൾ തയ്യാർ. ഹായ് ഹലോ, വെൽക്കം ടു സ്കോർ ബോർഡ്. സ്പോർട്സ് ലോകത്തോടുള്ള യാത്ര അങ്ങോട്ട് തുടങ്ങാൻ വേണ്ടിയിട്ടുമാണ്. പോരാട്ടങ്ങൾ കൊണ്ട് സമ്പന്നമായിട്ടുള്ള ഒരാഴ്ച. വേൾഡ് കപ്പിന്റെ ആദ്യത്തെ ഘട്ടത്തിൽ ഒരു മത്സരം കഴിഞ്ഞ് രണ്ടാം മത്സരമൊക്കെ ആയിട്ട് ഓരോ ടീമുകളും സജീവമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ടൈം. എന്നാ രസകരമായിട്ടുള്ളൊരു ഒരു ഒരു ഒരു ഫസ്റ്റ് ഫേസ് ആണല്ലേ വേൾഡ് കപ്പിൽ കൊടിയിറങ്ങുന്നത്. 48 ടീമുകളുമായിട്ട് ഫിഫ ഈ ഒരു വേൾഡ് കപ്പിൽ വന്ന സമയത്ത് പലരും എഴുതി തള്ളിയിട്ടുള്ളൊരു കാര്യമായിരുന്നു, വിരസമായൊരു വേൾഡ് കപ്പാണ് നമ്മളെ കാത്തിരിക്കുന്നത്, ഒരു തരത്തിലും എനർജി ഒരു വേൾഡ് കപ്പിൽ ഉണ്ടാവില്ല. ഒരു ഒരു ഒരു ഗ്രൂപ്പ് 32 ഒക്കെ വരുന്ന സമയത്ത്, 32 ടീമുകളുമായിട്ട് നോക്കൌട്ട് മത്സരങ്ങളൊക്കെ വരുന്ന സമയത്ത് ഉഷാറാവും, അതുവരെ ഭയങ്കര വിരസമായിരിക്കും. നാം പറഞ്ഞവരുടെ മുൻപിലേക്കൊക്കെ ഒന്നോ രണ്ടോ മത്സരങ്ങൾ ഈ പറയുന്ന തൊട്ട് വിരസം വന്നിട്ടുണ്ടാവും. പക്ഷെ ബാക്കി എല്ലാ മത്സരങ്ങളിലും എക്സൈറ്റ്മെന്റിന്റെ കാര്യത്തിൽ, ആവേശത്തിന്റെ കാര്യത്തിൽ, ത്രില്ലടിക്കലിന്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ ചെറുത്തു നിൽപ്പിന്റെ കാര്യത്തിൽ ഒന്നും ഒരു കുറവില്ലായിരുന്നു. എത്രയോ ടീമുകളാണ് വമ്പന്മാരാണെങ്കിലും കുഞ്ഞന്മാരാണെങ്കിലും പ്രകടനങ്ങൾ കൊണ്ട് കൈയടി നേടിയത്. വമ്പന്മാരെ മുട്ടുകുത്തിച്ച കുഞ്ഞന്മാരുടെ കഥകൾ കേൾക്കുകയാണ്. എന്നാലും രസകരമായിട്ടുള്ള ആ ഒരു വേൾഡ് കപ്പ് സമയം വരുന്ന സമയത്ത്, വേൾഡ് കപ്പ് മത്സരങ്ങളൊക്കെ കാണുന്ന പ്രവാസികളായിട്ടുള്ള നമ്മളെ സംബന്ധിച്ച് നമ്മളിൽ പലരുടെയും ഉറക്കമൊക്കെ നല്ല രീതിയിൽ അലമ്പായിട്ടിരിക്കുകയായിരിക്കും. കാരണം പല മെയിൻ മത്സരങ്ങളുടെയും സമയം ഒരു വലിയ പ്രശ്നമാണ്. പക്ഷെ മാക്സിമം ഇതൊക്കെ കണ്ട് ആവേശത്തോടുകൂടി ത്രില്ലടിച്ചിരിക്കുന്ന ഓരോ ആളുകൾക്കിടയിലേക്കും നമ്മൾ കഴിഞ്ഞ വീക്ക് കഴിഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ ഈ വേൾഡ് കപ്പിൽ ഇതുവരെയുള്ള ആവേശങ്ങളിലേക്കൊക്കെ ഒന്ന് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. സോ ഒന്നിച്ചൊരുമിച്ച് കൂടാം വേൾഡ് കപ്പിന്റെ എക്സൈറ്റ്മെന്റുകളിലേക്ക്, ആവേശങ്ങളിലേക്ക്. ഇതിനിടയിൽ ക്രിക്കറ്റ് ഫാൻസോ മറ്റ് സ്പോർട്സിന്റെ ഒരു ഫാൻസും സങ്കടപ്പെടേണ്ട. നമ്മൾ ആ മേഖലകളിലൂടെയും ഇങ്ങനെ തഴുകി തലോടി പോകുന്നതായിരിക്കും, അതൊക്കെ പറയുന്നതായിരിക്കും. സോ സ്കോർ ബോർഡിൽ സ്പോർട്സ് ലോകത്തോടുള്ള ഒരു എക്സ്ക്ലൂസീവ് റൈഡ് അങ്ങോട്ട് കിക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. കൂടെ ഞാനുണ്ടേ അച്ചു ആണ്. റേഡിയോ സുനോയിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
3: നമസ്കാരം, ഞാൻ സുരഭി ലക്ഷ്മിയാണ്.
4: അങ്ങ് വാനക്കോണിൽ നിന്നി നിന്നു.
5: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സുനോ 91.7.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്റെ ചെലവ് വേണ്ടേ?
2: ആകെ സെഡാണ് മോനെ.
0: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
1: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ് ബി, മദ് ഫുഡ്, മദ് ഗൂത്ത്.

0: Scoreboard, an exclusive sports roundup show. ഈ വേൾഡ് കപ്പിലെ നായകൻ ആരാണ്? ഈ വേൾഡ് കപ്പിൽ ഇതുവരെ ഉള്ളതിൽ ഏറ്റവും സുന്ദരമായ ഒരു നിമിഷം ഏതാണ്? അമ്പോ, അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പേരുകളിലൂടെ യാത്ര ചെയ്യേണ്ടി വരും. നിങ്ങളുടെ മനസ്സിൽ നാവിലിപ്പം കുറെ പേരുകൾ വന്നില്ലേ, ആ പേരിലേക്കൊക്കെ ഞാൻ വരാം. പക്ഷേ ഇടംകാലിലെ മാന്ത്രികത എന്നും നമ്മളുടെ മുൻപിലേക്ക് ഒളിപ്പിച്ചു വെക്കുന്ന ഒരു മായാജാലക്കാരനുണ്ട്. ആ മായാജാലക്കാരനെ നമ്മൾ ലയണൽ മെസ്സി എന്ന് വിളിക്കും. മെസ്സിന്റെ ഫുട്ബോൾ അഴക്, അല്ലെങ്കിൽ മെസ്സി ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ ഓരോ ആരാധകന്റെ ഹൃദയത്തിൽ വരച്ചിടുന്ന ഫുട്ബോളിന്റെ ഒരു കവിതയുണ്ടല്ലോ, ഫുട്ബോളിന്റെ ഒരു മാന്ത്രികതയുണ്ടല്ലോ, അത് എത്ര വർണ്ണിച്ചാലും എത്ര പറഞ്ഞാലും വാക്കുകൾ കൊണ്ടൊന്നും പൂർത്തിയാകാവുന്നതിലും അപ്പുറമാണ്. അതിന്റെ കഥകളും അതിന്റെ ചരിത്രവും അതിന്റെ ചരിതവും കാലങ്ങളോളം ഇങ്ങനെ നീണ്ടു നിൽക്കുക തന്നെ ചെയ്യും. ലയണൽ മെസ്സി എന്ന് പറയുന്ന ഇതിഹാസം വേൾഡ് കപ്പിലേക്ക് എത്തുന്ന സമയത്ത് ചിലരെങ്കിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ആറാമത്തെ വേൾഡ് കപ്പിലാണ് മെസ്സി ഇറങ്ങുന്നത്, ഇതുവരെ വേൾഡ് കപ്പിൽ ഒരു ഹാട്രിക് ഉണ്ടോ? ആ ചോദ്യത്തിന്റെ ഉത്തരം ദാ, വേൾഡ് കപ്പും അല്ല, വേൾഡ് കപ്പിൽ ഹാട്രിക്കും എനിക്കുണ്ടെന്ന് ആദ്യത്തെ മത്സരത്തിൽ തന്നെ അൾജീരിയയുടെ മാറു പിളർന്നുകൊണ്ട് ലയണൽ മെസ്സി ഉത്തരം തന്നിരിക്കുകയാണ്. എത്ര മനോഹരമായിട്ടായിരുന്നു ആ ഒരു മത്സരത്തിൽ ലയണൽ മെസ്സിയിലേക്ക് അർജന്റീന ഓടിയെടുത്തത്, അർജന്റീനയിലെ ഓരോ താരങ്ങളും മെസ്സിയുടെ ഇടം കാലിലേക്ക് പന്തെത്തിക്കാൻ മത്സരിച്ചത്, എത്ര മനോഹരമായിരുന്നു ആ ഒരു ടീം ഒത്തിണക്കത്തോടുകൂടി കളിച്ചത്. തീർച്ചയായിട്ടും ഫുട്ബോൾ മത്സരങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ഓരോ ആളുകൾ കൈയടിച്ചുകൊണ്ട് 2022 എവിടെ നിർത്തിയോ അർജന്റീനയും മെസ്സിയും അവിടെ തുടങ്ങുകയാണ് അവരെന്ന് തോന്നിപ്പിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു വിജയമായിരുന്നു. ഏതായാലും മെസ്സിയും കൂട്ടരും ഈ തവണയും കളത്തിലേക്ക് ഇറങ്ങുന്നത് വെറുതെ പോകാനല്ല, ചിലത് കാണാനും കാണിക്കാനും ചില ചരിത്രങ്ങൾ വീണ്ടും അടിവരയിട്ട് എഴുതാനുമാണ്. ഏതായാലും തകർക്കട്ടെ പൊളിക്കട്ടെ മത്സരങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അർജന്റീനൻ ആരാധകർ ഇങ്ങനെ ഉഷാറായിട്ട് നിൽക്കുമ്പോൾ മറ്റ് ടീമുകളുടെ കഥകളിൽ ചില ത്രില്ലുകളുണ്ട്, ട്വിസ്റ്റുകളുണ്ട്. എന്തായാലും മറ്റ് ടീമുകളിലേക്കൊക്കെ യാത്ര ചെയ്യാം. ഈ സീസണിൽ ആദ്യ ഹാഫിലെ ഏറ്റവും കൂടുതൽ ടീം ഏതായിരിക്കും, കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്, അതിലേക്കൊക്കെ ഓടി വരാമേ. കൂടെ ഞാൻ അച്ചുമാണ്, റേഡിയോ സിനോയിൽ ദ സ്കോർ ബോർഡിന്റെ ടൈം കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: ഗോപാല ഹൃദയം പാടുന്ന നേരം കാളിന്തി പോലും

0: വചനങ്ങളിലൂടെ. രണ്ടാളുകൾ പിണങ്ങിയാൽ ആദ്യം പിണക്കം മാറ്റാൻ ശ്രമിക്കുന്നവനാണ് നിങ്ങളിൽ ഉത്തമൻ.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ മാരിബ് ബാങ്കിനുള്ള സമയം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്. ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ, 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30 June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്, ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ more rewarding living. Terms and conditions apply.
2: ലോക ഫുട്ബോൾ വേദിയിൽ മിന്നിത്തിളങ്ങുന്ന സാന്നിധ്യമായി വീണ്ടും ഖത്തർ. 2026 വേൾഡ് കപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ അലയൊളികൾ തീർക്കുമ്പോൾ ഖത്തർ ആരാധകരുടെ വസ്ത്രധാരണം ആഗോള ശ്രദ്ധ നേടുകയാണ്. ഹിവാരി എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ഈ ആവേശം ഖത്തർ എന്ന രാജ്യത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്നു. കളം നിറയുന്ന ഖത്തർ ടീമിനും ഫുട്ബോൾ ആവേശം തീർക്കുന്ന ഓരോ ആരാധകർക്കും ഖത്തർ എന്ന രാജ്യത്തിന്റെയും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിന്റെയും ആശംസകൾ.
3: പ്രിയമുള്ളവരെ, വയലാർ ശരചന്ദ്രവർമ്മയാണ് ഞാൻ.
4: Scoreboard, an exclusive sports roundup show.
5: എതിരാളികൾക്ക് മുകളിലേക്ക് ഒരു ക്ഷമയുമില്ലാണ്ട് അക്രമം അഴിച്ചുവിട്ട് വിജയത്തിന്റെ സിംഹാസനത്തിലിരിക്കാൻ കാത്തിരുന്ന ഒരു ടീമിന്റെ മുൻപിലേക്ക് ഒറ്റയാൾ പട്ടാളം പോലെ ആ ടീമിന്റെ കാവൽക്കാരെയും കൂട്ടുപിടിച്ച് ഒരാൾ ഒരൊറ്റ നിൽപ്പങ്ങോട്ട് നിന്നു. എതിരാളികൾ ഓടിയടുക്കും തോറും, എതിരാളികൾ വീണ്ടും വീണ്ടും ശക്തമായി പ്രഹരിക്കും തോറും അയാൾ കൂടുതൽ ശക്തനായി വന്നുകൊണ്ടേയിരുന്നു. ഒരു കുഞ്ഞൻ ദ്വീപിന്റെ സ്വപ്നങ്ങൾ മല പോലെ ചുവന്ന കാവൽക്കാരൻ വസീഞ്ഞ. കേപ് വെർദെ എന്ന് പറയുന്ന ടീമും വസീഞ്ഞയുടെ പോരാട്ടങ്ങളും കാലങ്ങളോളം അടയാളപ്പെടുത്തുന്നത് സ്പെയിനെ ായിട്ടുള്ള ഒരൊറ്റ പോരാട്ടത്തിലാണ്. വടം പോലെ ഒരു ടീമിന് വേണ്ടിയിട്ട് ആ ഒരു പ്രതിരോധ മല അദ്ദേഹം കൂടുതൽ ശക്തമാക്കി. തന്റെ പ്രതിരോധ നിരയുടെ കരുത്തും ഒപ്പം വസീഞ്ഞയുടെ ഗംഭീര ഗോൾ മികവും ആ ഒരു മത്സരത്തെ എത്ര മാത്രം മനോഹരമാക്കിയെന്ന് ഓരോ ഫുട്ബോൾ ആരാധകരും ഒരു 100 വട്ടം പറയും. 40 നിറവിൽ പ്രായം വെറും നമ്പറാണെന്ന് വീണ്ടും അടിവരയിട്ട് വസീഞ്ഞ കളത്തിൽ തകർത്ത് പ്രകടനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ ഓരോരുത്തരും ഹൃദയം നിറഞ്ഞ് കൈയടിച്ചിട്ടുണ്ടാവും. വസീഞ്ഞയുടെ സേവുകൾ ഫുട്ബോൾ ചരിത്രത്തിൽ ഒരു പുതിയ 7 സൃഷ്ടിച്ചിട്ടുണ്ടാവും. സ്പെയിനെ പോലെ പന്തിന്റെ ഉള്ളടക്കത്തിന്റെ കാര്യത്തിലും ഏത് തലത്തിൽ നിന്നും ഏത് മേഖലയിൽ നിന്നും അക്രമങ്ങൾ അഴിച്ചുവിടാൻ പറ്റുന്ന ടീമിന്റെ അക്രമങ്ങളെ ഒരു തരത്തിലും പേടിക്കാണ്ട് ശക്തമായി നേരിട്ട വസീഞ്ഞ ഒരു വലിയ പാഠമാണ് നമ്മുടെയൊക്കെ മനസ്സിലേക്ക് തരുന്നത്. സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം സ്വന്തം അമ്മയെ വേൾഡ് കപ്പിന്റെ ഈ വിശ്വവേദിയിലേക്ക് എത്തിക്കാൻ കഴിയാത്തതിന്റെ ദുഃഖം മത്സരത്തിൽ മാൻ ഓഫ് ദി മാച്ച് ആയതിനു ശേഷം വസീഞ്ഞ പറഞ്ഞപ്പോൾ ലോകം മുഴുവൻ അദ്ദേഹത്തിന്റെ കൂടെ നിന്നതും അമ്മയെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഫിഫ ആരംഭിച്ചതും ഒക്കെ സന്തോഷവും അഭിമാനവും ആ ഒരു കേപ് വെർദെയുടെ വൈസ് ക്യാപ്റ്റന് നൽകുന്നുണ്ടാവും. തീർച്ചയായിട്ടും വസീഞ്ഞയുടെ പ്രകടനം ഈ വേൾഡ് കപ്പിലെ ഏറ്റവും മനോഹരമായ പ്രകടനങ്ങളിലൊന്നാണ്. വസീഞ്ഞയുടെ പ്രകടനം ഈ ഒരു വേൾഡ് കപ്പിലെ ഏറ്റവും മനോഹരമായ സന്ദേശങ്ങളിലൊന്നാണ്. പ്രായത്തിന്റെ പേരിലോ അല്ലെങ്കിൽ പേരിന്റെയും പെരുമയുടെയും പേരിലല്ല ഒരു താരങ്ങളും സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ടത്, പ്രകടനങ്ങളുടെ പേരിലായിരിക്കണമെന്നുള്ളതാണ്. വേൾഡ് കപ്പിന്റെ വിശ്വവേദിയിൽ വസീഞ്ഞ ലോകത്തിനോട് പറയുന്നൊരു കാര്യമുണ്ട്. 25 മാത്രം പ്രൊഫഷണൽ ഫുട്ബോളിന്റെ വലിയ ലോകത്തിലേക്ക് കാലെടുത്ത് വെച്ച ഈ ഒരു 40 വീണ്ടും വീണ്ടും പോരാട്ടത്തോടുകൂടി ഇങ്ങനെ തലയുയർത്തി പിടിച്ച് നിൽക്കുകയാണ്. ഈ ഒരു വേൾഡ് കപ്പിൽ ഇനിയും എനിക്ക് ഒരുപാട് കഥകൾ പറയാൻ വേണ്ടിയിട്ടുണ്ടത്, ഈ ഒരു വേൾഡ് കപ്പിൽ ഇനിയും എനിക്ക് ഒരുപാട് ചരിത്രം എഴുതാൻ വേണ്ടിയിട്ടുണ്ടത്. ഏതായാലും കേപ് വെർദെ എന്ന് പറയുന്ന കുഞ്ഞൻ നാടും സ്വപ്നത്തിന്റെ കഥകൾ എഴുതി തുടങ്ങുകയാണ്. സ്പെയിനെതിരെ സമനില പിടിക്കുമ്പോൾ അവർക്കൊരു വിജയത്തെക്കാൾ സുന്ദരമായ ഒരു സമനിലയായിരുന്നു. ഈ വേൾഡ് കപ്പ് അങ്ങനെ സുന്ദരമായിട്ട് മുന്നോട്ട് പോവാണ്. പക്ഷെ കഥകൾ തീരുന്നില്ല, കൂടുതൽ കഥകളുമായിട്ട് ഓടി വരാം. കൂടെ ഞാൻ അച്ചുവാണ്, റേഡിയോ സുനോയിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം ബാലൻ. ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി ബാലൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.

0: നിങ്ങൾ പാട്ട് പറയൂ, ഞങ്ങൾ പ്ലേ ചെയ്യാം.
1: ഞാനൊരു പാട്ട് പാടാം.
0: ഈ മ്യൂസിക് ഡേയിൽ നിങ്ങളുടെ പ്ലേലിസ്റ്റ് റേഡിയോ സുനോയിൽ. നിങ്ങളുടെ ഇഷ്ടപ്പാട്ടുകൾ വാട്സ്ആപ്പ് ചെയ്യൂ 5000997 ലേക്ക്. ആസ്വദിക്കാം ലിസ്ണേഴ്സ് പ്ലേലിസ്റ്റ്, ലിസ്ണേഴ്സ് പ്ലേലിസ്റ്റ് വേൾഡ് മ്യൂസിക് ഡേയിൽ.

0: Scoreboard, an exclusive sports roundup show.
1: വെൽക്കം ബാക്ക്. സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. സ്കോർ ബോർഡിൽ ഒരു ടീമിനെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു വേൾഡ് കപ്പിലെ മനോഹരമായ നിമിഷങ്ങളെ കുറിച്ച് പറയുമ്പോൾ, മനോഹരമല്ലാത്തൊരു നിമിഷത്തെ കുറിച്ചിട്ടാണ് ഇനി പറയാൻ വേണ്ടിയിട്ടുള്ളത്. ആസ് എ പോർച്ചുഗൽ ഫാൻ, എന്തായാലും പോർച്ചുഗൽ കോംഗോ മത്സരം, അത് തീർച്ചയായിട്ടും പോർച്ചുഗൽ ആരാധകരെ സംബന്ധിച്ച് കംപ്ലീറ്റ്ലി നിരാശ നൽകിയിട്ടുള്ളൊരു മത്സരമായിരുന്നു. മധ്യനിരയിൽ ഇത്രയും ശക്തമായിട്ടുള്ള ഒരു ടീമിന് മുൻനിരയിലെ ഏറ്റവും പ്രധാന പോരാളിയായിട്ടുള്ള റൊണാൾഡോന്റെ കാലുകളിലേക്ക് പോലും പന്തെത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. റൊണാൾഡോയുടെ ഭാഗത്തുനിന്നും മിസ്റ്റേക്കുകൾ ഉണ്ടെന്ന് ഓരോ ഫുട്ബോൾ എക്സ്പേർട്ടുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ടൈം. സോ എന്തായാലും അതിനകത്തുള്ള വാദ പ്രതിവാദങ്ങളൊക്കെ ഇപ്പോഴും തുടരുന്ന സമയത്ത് കംപ്ലീറ്റ്ലി ഡോമിനൻസ് നഷ്ടമായ 6-ാം മിനിറ്റിൽ ഗോൾ അടിച്ചിട്ട് പിന്നീടുള്ള 84 മിനിറ്റുകളിലും കോങ്കയ്ക്കെതിരെ പന്തടക്കത്തിനപ്പുറം ഗോളടക്കത്തിലേക്ക് എത്താൻ കഴിയാതെ പോയിട്ടുള്ള വലിയൊരു പോരായ്മ ഈ ഒരു മത്സരത്തിൽ ഉടനീളം പോർച്ചുഗൽ നേരിട്ടിട്ടുണ്ടായിരുന്നു. റൊണാൾഡോ ഉൾപ്പെടെയുള്ള ഓരോ ടീംമേറ്റ്സുകളും ഇനി സ്വന്തമായി റിവ്യൂ ചെയ്ത് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് തിരികെ വരുമെന്നുള്ളൊരു ആഗ്രഹത്തിൽ തന്നെ നമ്മൾ നിൽക്കുന്ന സമയത്തെ ഈ ഒരു പോരാട്ടത്തിൽ കോങ്കോയുടെ പോരാട്ടങ്ങളിൽ കോങ്കോയുടെ മധ്യനിരയുടെ പോരാട്ടത്തെ നയിച്ചതിന് ഒരു ഇന്ത്യക്കാരനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ലോക റാങ്കിങ്ങിൽ 7-ാം സ്ഥാനത്തുള്ള പോർച്ചുഗലിനെ സമനിലയിൽ പൂട്ടിയ 43-ാം സ്ഥാനക്കാരായിട്ടുള്ള ആഫ്രിക്കൻ രാജ്യം കോങ്കോയുടെ ആദ്യ 11-ൽ നമ്മുടെ ഇന്ത്യക്കാരനുണ്ടായിരുന്നു സാമുവേൽ മുത്തുസ്വാമി. മത്സരത്തിൽ മുഴുവൻ സമയവും കളിച്ച കോങ്കോയുടെ മധ്യനിരയ്ക്ക് നിയന്ത്രണം കൊടുത്തിട്ടുള്ള ഒരു പേര്. അങ്ങനെ സാമുവേൽ മുത്തുസ്വാമിക്ക് തമിഴ് റൂട്ട്സ് ആണ്. എന്തായാലും അവിടെ നിന്ന് ഇപ്പോൾ കോങ്കോന്റെ താരമാകുന്നു. റൊണാൾഡോന്റെ പോർച്ചുഗലിനെ പൂട്ടുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. അപ്പം എന്തായാലും കഥകളൊക്കെ ഇവിടെ തുടരുന്നു. ഓരോ മത്സരങ്ങളും ഉഷാറായിട്ട് മുന്നോട്ട് വരുന്നു. ഇതിനിടയിൽ ആസ് എ പോർച്ചുഗൽ ഫാൻ ഞങ്ങളുടെ ടീമും തിരികെ വരട്ടെ, കൂടുതൽ കൂടുതൽ ആവേശത്തോടുകൂടി. കൂടെ ഞാൻ അച്ചുവാണ്. ഇത് സ്കോർ ബോർഡിന്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Sino 91.7 FM
1: Qatar's favorite radio station.
0: Kete kete koot kooda
2: Radio Sino
1: Scoreboard An exclusive sports roundup show.
3: ഹാരി കെയ്ൻ എന്ന സുമ്മാവാ, ഹാരി കെയ്ൻ്റെ ടൈമാണ് ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റു പറയാൻ വേണ്ടിയിട്ട് പറ്റൂല. കാരണം കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്കിടയിൽ ഒരുവിധം ഒരുപാട് കിരീട നേട്ടങ്ങൾ സ്വന്തമാക്കിയ ഒരു സന്തോഷത്തിൽ കൂടെയായിരിക്കും ഹാരി കെയ്ൻ നിൽക്കുന്നത്. ഇപ്പം ഇംഗ്ലണ്ടിന് വേണ്ടിയിട്ട് നല്ല തകർപ്പൻ ഫോമിൽ ഡബ്ലറൊക്കെ നേടി ഇങ്ങനെ ആവേശത്തോടുകൂടി നിൽക്കുകയാണ്. ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശക്തമായിട്ടുള്ള ക്രൊയേഷ്യ പോരാട്ടത്തിൽ വമ്പൻ പ്രകടനമായിരുന്നു ഹാരി കെയ്ൻ്റെ ഭാഗത്തു നിന്ന്. 2-4 ക്രൊയേഷ്യ മലർത്തിയടിച്ചുകൊണ്ടാണ് ഇംഗ്ലണ്ട് മുന്നോട്ട് പോകുന്നത്. ഈ ടൂർണമെന്റിൽ ഏറ്റവും ശക്തമായ പോരാട്ടങ്ങളിൽ അല്ലെങ്കിൽ ഏറ്റവും ശക്തമായ ഒരു ടീമായിട്ട് തന്നെ ഇംഗ്ലണ്ട് തലയുയർത്തി പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. ആദ്യ മത്സരങ്ങൾ കഴിയുന്ന സമയത്ത് ഏറ്റവും വമ്പന്മാർ ആരൊക്കെയാണ്, ഏറ്റവും ശക്തമായ പോരാട്ടങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ ഒരു സംശയമില്ലാണ്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റും ഇംഗ്ലണ്ടിന്. ഗോളടിയുടെ കാര്യത്തിൽ പലപ്പോഴും ഇംഗ്ലണ്ട് വേൾഡ് കപ്പ് വേദികളിൽ ഇത്തിരി വീക്ക്നെസ് കാണിക്കാറുണ്ട്. പക്ഷെ ആദ്യത്തെ മത്സരത്തിൽ തന്നെ 4 അടിച്ച് ഞങ്ങൾക്ക് ഇത്തവണ വീക്ക്നെസ് ഒന്നുമില്ല, വി ആർ സ്ട്രോങ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇംഗ്ലണ്ട് ടീം മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇംഗ്ലണ്ട് ആരാധകർക്ക് തീർച്ചയായിട്ടും സമാധാനവും സന്തോഷവും ഒക്കെ നൽകുന്ന ഒരു കാര്യമായിരിക്കും. എന്നാലും ഓരോ മത്സരങ്ങളും അത്രമാത്രം ആവേശത്തോടുകൂടി അത്രമാത്രം എക്സൈറ്റഡ് ആയിട്ടാണ് മുന്നോട്ട് കുതിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. ഈ മത്സരങ്ങളൊക്കെ കൂടുതൽ കൂടുതൽ ആവേശകരമാകാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടും ഇരിക്കുകയാണ്. ക്രൊയേഷ്യ ഇംഗ്ലണ്ട് മത്സരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ആദ്യത്തെ പകുതിയിൽ രണ്ടുപേരും ഇഞ്ചോടിഞ്ച് ഫൈറ്റ് ആയിരുന്നു. ഒരാൾ ഒരു ഗോളടിക്കുന്നു, സമനില ഗോൾ നേടുന്നു, വീണ്ടും ഒരു ഗോളടിക്കുന്നു, സമനില ഗോൾ പിടിക്കുന്നു, 2-2 ശക്തമായിട്ട് ഇരുവരും ആര് ജയിക്കും ആരുടെ പക്ഷത്തേക്ക് മത്സരം മറിയും എന്നുള്ളൊരു സംശയം നിൽക്കുന്ന സമയത്ത് രണ്ടാമത്തെ പകുതി വന്നപ്പോഴത്തേക്ക് ഇംഗ്ലണ്ടിനെ പിടിച്ചാൽ കിട്ടിയില്ല. എതിരാളികളുടെ ആ ഒരു ബോക്സിലേക്ക് നിരന്തരം അക്രമങ്ങൾ നടത്തി. 4-2 സ്കോറെങ്കിൽ പോലും അതിൽ കൂടുതൽ ഗോളുകൾ നേടാനുള്ള അവസരങ്ങൾ അവർ ഒരുക്കിക്കൊണ്ടേയിരുന്നു. എതിരാളികൾക്ക് വിശ്രമമില്ലാത്ത രീതിയിലുള്ള അക്രമങ്ങളിൽ 2 രണ്ടാം പകുതിയിൽ നേടി. അങ്ങനെ ഒരു വമ്പൻ വിജയം നേടി. ഗംഭീര ടീമാണ് ഇംഗ്ലണ്ടിന്റെ, ബെഞ്ച് സ്ട്രെങ്ത് ഉൾപ്പെടെ കിടിലിനാണ്. ആ ഒരു ടീമിന് ആ ഒരു കോർഡിനേഷൻ കൂടി കിട്ടിക്കഴിഞ്ഞാൽ വേറെ ലെവലാവും. നമ്മൾ ക്രൊയേഷ്യക്കെതിരായിട്ടുള്ള മത്സരത്തിൽ ആ ഒരു കോർഡിനേഷൻ കണ്ടു. ഈ രീതിയിൽ മുന്നോട്ട് കുതിക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ട് വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ഒരു ചരിത്രം എഴുതുമോ? കാത്തിരുന്ന് കാണാം. കൂടുതൽ കഥകളുമായിട്ട് എല്ലാ ടീമുകളും ആവേശവും ആഘോഷവും ഒക്കെ ആയിട്ട് മുന്നോട്ട് വരുമ്പം കഥകളുടെ കൂടാരവുമായിട്ട് കൂടെ ഞാനുണ്ട് സ്കോർ ബോർഡിൽ. അച്ചു ആണ് റേഡിയോ സുനോയിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
3: മന്തി, മക്ബി, മക്ഫൂൺ, മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
2: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
4: ലോക ഫുട്ബോൾ വേദിയിൽ മിന്നിത്തിളങ്ങുന്ന സാന്നിധ്യമായി വീണ്ടും ഖത്തർ. 2026 വേൾഡ് കപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ അലയൊളികൾ തീർക്കുമ്പോൾ ഖത്തർ ആരാധകരുടെ വസ്ത്രധാരണം ആഗോള ശ്രദ്ധ നേടുകയാണ്. ഹിവാരി എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ഈ ആവേശം ഖത്തർ എന്ന രാജ്യത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്നു. കളം നിറയുന്ന ഖത്തർ ടീമിനും ഫുട്ബോൾ ആവേശം തീർക്കുന്ന ഓരോ ആരാധകർക്കും ഖത്തർ എന്ന രാജ്യത്തിന്റെയും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിന്റെയും ആശംസകൾ.
5: നെഞ്ചോട് ചേർത്ത് പാട്ടൊന്ന് പാടാം.
6: എല്ലാവർക്കും നമസ്കാരം, ഞാനാണ് ആലാപ് രാജു. You are listening to Radio Suno 91.7 Qatar.

0: Scoreboard, an exclusive sports roundup show.
1: സിദാനും മെസ്സിയും നേർക്കുനേർ വന്നപ്പോൾ മെസ്സി സ്കോർ ചെയ്തത് ഒരു ഹാട്രിക്കാണ്. വെൽക്കം ബാക്ക്. ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചാണ്. ചരിത്രത്തിൽ കുറേ പുറകിലോട്ട് പോകണ്ടേ? ഫ്രാൻസും അർജന്റീനയും തമ്മിലുള്ള ഒരു മത്സരത്തിലേക്ക് പോകണ്ടേ? അന്ന് ചെറുപ്പക്കാരനായിട്ടുള്ള മെസ്സിയും സിദാനും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ എന്നായിരുന്നു ആ ഒരു ഹാട്രിക്ക് സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതാ 2026 വേൾഡ് കപ്പിൽ അർജന്റീനയുടെ ആദ്യത്തെ മത്സരത്തിലാണ് ഈ ഒരു ഹാട്രിക്ക് സംഭവിച്ചത്. വീണ്ടും ഒരു കൺഫ്യൂഷൻ അല്ലേ? അൾജീരിയക്കെതിരായിട്ടുള്ള മത്സരത്തിൽ എങ്ങനെ സിദാൻ? മൊത്തം കൺഫ്യൂഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫ്രാൻസ് ഫുട്ബോൾ ഇതിഹാസം സിദാന്റെ മകൻ ഇപ്പം കളിക്കുന്നത് അൾജീരിയ ടീമിലാണ്. അൾജീരിയയുടെ ആ ഒരു ഗോളിനെ ഓർമ്മയുണ്ടോ? ഗോൾ വലയ്ക്ക് മുൻപിൽ മെസ്സിയുടെ വലങ്കാൽ ഷോട്ടുകൾക്ക് മുമ്പിൽ പതറിപ്പോയിട്ടുള്ള ഒരു ഗോളി. പതറിപ്പോയി എന്നുള്ള വാക്ക് ഒരു പ്രൊഫഷണൽ ഫുട്ബോളറിനോടൊപ്പം ഉപയോഗിക്കുന്നത് ശരിയല്ല എന്നറിയാം. എന്നാലും ഗംഭീര പ്രകടനം എന്ന് പറയാൻ പറ്റില്ല. പുള്ളിന്റെ ഒരു മിസ്റ്റേക്ക് ഉൾപ്പെടെ മെസ്സിക്ക് ഒരു ഗോളാകാൻ സാധ്യമായിട്ടുണ്ട്. ലൂക്കാസ് സൂദൻ ഫ്രാൻസിന്റെ തന്നെ ഭാഗമായിരുന്നു. അണ്ടർ 17 അണ്ടർ 20 ടീമുകളുടെ ഒക്കെ ഭാഗമായിട്ട് നിന്നിട്ടുള്ള ഒരു താരമായിരുന്നു. പക്ഷേ ഈ ഒരു വേൾഡ് കപ്പിൽ അൾജീരിയയുടെ ഭാഗമായി കളത്തിലേക്ക് ഇറങ്ങാമെന്നുള്ള ഒരു തീരുമാനം ലൂക്കാസ് സൂദൻ എടുക്കുകയായിരുന്നു. ഇതിന് പിന്നിൽ മറ്റൊരു കാര്യം കൂടെ. കാരണം 1953 ഫ്രാൻസിലേക്ക് അൾജീരിയയിൽ നിന്ന് കുടിയേറിയവരാണ് സിദാന്റെ മാതാപിതാക്കൾ എന്ന് പറയുന്നത്. സോ അവിടെ നിന്ന് മകനിലേക്ക് എത്തിയ സമയത്ത് ലൂക്കാസ് സിദാൻ അൾജീരിയ എന്ന് പറയുന്ന തന്റെ അപ്പൂപ്പന്മാരുടെ ആ ഒരു പഴയ നാട്ടിലേക്ക് തിരികെ എത്താൻ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. എന്തായാലും ഫ്രാൻസിൽ നിന്ന് അൾജീരിയയിലേക്ക് എത്തി അവരുടെ ഒന്നാം നമ്പർ ഗോളിയായി കളത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് 3 ഗോളുകൾ വഴങ്ങി എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ 2 ഗോളുകൾ ലൂക്ക ഈ കളിയിൽ സേവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ലൂക്കാസ് സിദാൻ എന്നുള്ള പേര് കേട്ടിട്ട് എന്താ സിദാന്റെ പേര് അറ്റത്ത് വന്നത്? ആരാധന കൊണ്ട് വല്ലതും ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാധന കൊണ്ടല്ല. ഫ്രാൻസ് ഫുട്ബോൾ ഇതിഹാസം സിദാന്റെ മകനാണ് അൾജീരിയൻ ഗോൾ കീപ്പർ ലൂക്കാസ് സിദാൻ. ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചു ആണ്.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലറായി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.

Scoreboard, an exclusive sports roundup show. ചോദിച്ചെടുത്തേക്ക് തന്നെ തിരിച്ചു വരികയാണ്. പക്ഷെ ഈ ചോദ്യം വീണ്ടും ചോദിക്കണോ? വേണ്ട, വീണ്ടും അതിന്റെ ഉത്തരം നീണ്ടു നീണ്ടു പോത്തേ ഉള്ളൂ. കാരണം ഉത്തരം കിട്ടാത്തത്ര മനോഹരമായ നിമിഷങ്ങൾ സമ്മാനിച്ചുകൊണ്ടാണ് ഈ ഗെയിം മുന്നോട്ട് പോകുന്നത്. ഈ ഒരു ഫുട്ബോൾ വേൾഡ് കപ്പിലെ മനോഹരമായ നിമിഷം എന്ന് പറയുമ്പോൾ ആയിരം ആയിരം നിമിഷങ്ങൾ ഒരുപക്ഷെ മനസ്സിലേക്ക് ഇതുവരെ ഉള്ളതിൽ തന്നെ ഓടിയെത്തുന്നുണ്ടാവും. വെൽക്കം ബാക്ക്, സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. വസീഞ്ഞേന്റെ ആ ഒരു ഗോൾ കീപ്പിംഗ് അഴക് പലരുടെ ഹൃദയം നേടിയെടുത്തിട്ടുണ്ടാകാം. 40-ാം വയസ്സിലും ഒരു ഗോൾ കീപ്പർ പറന്നെടുത്തത് ഒരു ടീമിന്റെ സ്വപ്നങ്ങളാണ്. ഒരു കുഞ്ഞൻ ദ്വീപിന്റെ സ്വപ്നങ്ങൾക്ക് സ്പെയിൻ എന്ന് പറയുന്ന വമ്പന്മാർക്ക് മുൻപിൽ തലയുയർത്തി പിടിച്ചു നിർത്താൻ പിടിച്ചു നിൽക്കാൻ വസീഞ്ഞയുടെ പടയാളികൾക്ക് കഴിഞ്ഞു എന്നുള്ളത് സന്തോഷമുള്ളൊരു കാര്യമായിരിക്കും. അതുപോലെ കേരളത്തിലെ ഒരു പഞ്ചായത്തിനേക്കാൾ ചെറുതായിട്ടുള്ളൊരു നാട് കുറുസോവ, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേഡിയമായിട്ടുള്ള അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ ഇരിക്കാൻ മാത്രം ജനസംഖ്യയുള്ള ഒരു കുഞ്ഞുനാട് കുറസോവ. അവര് ജർമ്മനിക്ക് മുൻപിൽ അടിയറവ് പറഞ്ഞെങ്കിലും ജർമ്മനിക്ക് മുൻപിൽ 7-1 പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും തിരികെ ഒരു ഗോളടിക്കാൻ അവർ കാട്ടിയിട്ടുള്ള കരുത്തിനാണ് കൈയടി കൊടുക്കേണ്ടത്. ഈ ഒരു വേൾഡ് കപ്പിന്റെ വിശ്വവേദിയിലേക്ക് ഓടിയെത്തിയതിനുള്ള മാനസിക മികവിനും കളി മികവിനുമാണ് കൈയടി കൊടുക്കേണ്ടത്. എത്ര മനോഹരമായിട്ടാണ് അവർ ഈ ഒരു വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് ഒരുങ്ങിയത്. ജർമ്മനി ആദ്യത്തെ ഗോളടിച്ച് ജർമ്മനിക്കെതിരെ സമനില ഗോളടിക്കുന്ന സമയത്ത് ആശ്വാസ ഗോളല്ല, സമനില ഗോളാണ് അവർ ആദ്യം അടിക്കുന്നത്. അവരുടെ പരിശീലകനായിട്ടുള്ള ഡിക്ക് പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. ഒരുപാട് വമ്പൻ ടീമുകളെ പരിശീലിപ്പിച്ചിട്ടുള്ള ആ ഒരു പരിശീലകൻ ഈ ഒരു ടീമിന്റെ ആ ഒരു ഗോളിൽ കിട്ടിയിട്ടുള്ള ഒരു മാനസിക ഉണർവ് എത്ര മാത്രം വലുതായിരിക്കും. പിന്നീട് ജർമ്മനി ഒരു വലിയ വിജയം നേടിയിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു കുഞ്ഞൻ ടീമിന് ആ ഒരൊറ്റ ഗോൾ മതിയായിരുന്നു ഒരു വിജയത്തെക്കാൾ വലിയ ആഘോഷമാക്കാൻ വേണ്ടിയിട്ട്. ഏഷ്യൻ ടീമുകൾ ഈ ഒരു ലാറ്റിൻ അമേരിക്കൻ യൂറോപ്യൻ പോരാട്ടങ്ങളിൽ നിശബ്ദരായി പോകുമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ നിശബ്ദരായി പോകുന്നില്ലായിരുന്നു. സൗത്ത് കൊറിയയും ജപ്പാനും ഖത്തറും സൗദി അറേബ്യയും തുടങ്ങിയ ഓരോ ടീമുകളും പോരാട്ടത്തിന്റെ ഏറ്റവും ശക്തമായ അധ്യായങ്ങൾ എഴുതിക്കൊണ്ടേയിരുന്നു. ഇനിയും ഈ കഥകൾ തുടരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല. അത്ര മനോഹരമായ അധ്യായങ്ങൾ എഴുതി ഓരോ ടീമുകളും മുന്നോട്ട് കുതിക്കുമെന്നുള്ള കാര്യത്തിലും ഒരു സംശയമല്ല. കപ്പുകൾ നേടുന്നതിലല്ല, പോരാട്ടങ്ങളിലാണ് വേൾഡ് കപ്പിന്റെ ഏറ്റവും വലിയ മനോഹാരിതയെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെ, പോരാട്ടങ്ങളിൽ തന്നെയാണ് ഏറ്റവും വലിയ മനോഹാരിത. ആ പോരാട്ടങ്ങൾ തുടരട്ടെ. സ്വപ്നങ്ങൾക്ക് പിറകിൽ പോകുന്ന ഓരോരുത്തർക്കും ആ സ്വപ്നങ്ങൾ പിടിച്ചെടുക്കാൻ കഴിയട്ടെ. എന്തായാലും ഇന്നത്തെ ഷോ വൈൻഡ് ചെയ്ത് ഞാനങ്ങോട്ട് ടാറ്റ ബൈ ബൈ പറയേണ്ട സമയമായിട്ടുണ്ട്. വേൾഡ് കപ്പിന്റെ ആവേശത്തിലൂടെയും വേൾഡ് കപ്പിലെ നിമിഷങ്ങളിലൂടെയൊക്കെയാണ് പോയിക്കൊണ്ടേയിരിക്കുന്നത്. ഇനിയും അടുത്ത വീക്കെൻഡിൽ കുറെ വേൾഡ് കപ്പ് സ്റ്റോറീസുമായിട്ട് അടുത്ത ആഴ്ചയിലെ സൂപ്പർ സ്റ്റാറുകളുമായിട്ട് ഞാൻ ഓടിയെത്താം. കളികൾ മാറിമറിയുന്ന, ടീമുകളുടെ സ്ഥിതിഗതികൾ മാറിമറിയുന്ന, ചിലപ്പോൾ അത്ഭുതങ്ങളൊക്കെ സംഭവിക്കുന്ന ഒരാഴ്ചയാണെങ്കിലോ നമ്മളെ കാത്തിരിക്കുന്നത്. പോരാട്ടങ്ങളുടെ പോർവിളികൾ കേൾക്കുന്ന മനോഹരമായ ഒരാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കാം. പൊരുതുക പോരാളികളെ, കാണാനും കൈയടിക്കാനും കാത്തിരിക്കുന്നു ഞങ്ങൾ. കൂടെ ഞാൻ അച്ചുവാണ്. റേഡിയോ സുനോയിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: You are listening to Radio Sunno 91.7 FM, Qatar's favorite radio station.
1: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൺ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
2: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
3: ഇന്ത്യൻ എംബസി ഒരുക്കുന്ന ഇന്ത്യൻ മാംഗോ എക്സിബിഷന്റെ ഭാഗമായി മർസയുടെ സ്റ്റോളും മർസയുടെ മാംഗോ ഉത്സവം സൂഖ് വാഖിഫിലും വിവിധ തരം മാങ്ങകൾ, മാംഗോ ഉൽപ്പന്നങ്ങൾ, പ്രീമിയം ഇന്ത്യൻ മാംഗോസ് തുടങ്ങി വൈവിധ്യമാർന്ന ഐറ്റംസ് എല്ലാം തന്നെ മർസ സ്റ്റോളിൽ ഒരുക്കിയിരിക്കുന്നു. വൈകുന്നേരം 4 മുതൽ 10 വരെ സൂഖ് വാഖിഫ് ഈസ്റ്റേൺ സ്ക്വയറിൽ മർസ ഹൈപ്പർ മാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു.
4: മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം മഞ്ഞുമൽ ബോയ്സ് സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം ബാലൻ. ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി ബാലൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
5: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം.
6: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മുതൽ.

0: Radio Sunum.
1: Radio Sunum.
2: 91.7 FM.
0: Qatar's favorite radio station.
3: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
4: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ More rewarding living. Terms and conditions apply.
5: Messi, Ronaldo, Neymar, Modric. This is the last dance.
6: One last dance. This is the last dance.
7: 48 ടീമുകൾ ഒരേ ഒരു സുവർണ കിരീടം. കാലറികൾ ഇരമ്പിയാർക്കും ചരിത്രം തിരുത്തിക്കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ. ലോക സോക്കർ മാമാകത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിൽ.
8: ഫുട്ബോൾ മേനിയയിൽ
7: സ്റ്റേ ട്യൂൺഡ്.
9: Brought to you by Valvoline by Aramco. Trusted for 150 years. World's first motor oil brand. Visit Valvoline Quick Service, Salwa Road, Qatar. For premium service you can see and experts you can trust.
10: In association with
11: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയയ്ക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ ബാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് ഡ്രെമിറ്റൻസ് partner.

0: ഞങ്ങൾ പാട്ട് പറയൂ, ഞങ്ങൾ പ്ലേ ചെയ്യാം.
1: ഞാനൊരു പാട്ട് പാടാം.
0: ഈ മ്യൂസിക് ഡേയിൽ നിങ്ങളുടെ പ്ലേലിസ്റ്റ് റേഡിയോ സിനോയിൽ. നിങ്ങളുടെ ഇഷ്ടപ്പാട്ടുകൾ വാട്സ്ആപ്പ് ചെയ്യൂ 5000997 ലേക്ക്. ആസ്വദിക്കാം ലിസ്ണേഴ്സ് പ്ലേലിസ്റ്റ്, ലിസ്ണേഴ്സ് പ്ലേലിസ്റ്റ് വേൾഡ് മ്യൂസിക് ഡേയിൽ.

0: വചനങ്ങളിലൂടെ
1: സ്വന്തം ഭാര്യയുടെ വായിൽ വെച്ച് കൊടുക്കുന്ന ഭക്ഷണ ഉരുളയ്ക്ക് പോലും നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

0: Radio Sino 91.7 FM.
1: Qatar's favorite radio station.
0: Kete kete, kootu kooda.
2: Radio Sino.
3: Smart Talk.
4: Brought to you by
5: Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
6: Just feel like you're
7: association with
8: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
9: ഫുട്ബോൾ ലോകകപ്പിന്റെ ആവേശത്തിലാണ് ലോകം മുഴുവൻ. ഫുട്ബോൾ ലോകകപ്പ് എന്ന് പറയുന്ന സമയത്ത് അതൊരു മത്സരം മാത്രമല്ല, കളത്തിനപ്പുറത്തേക്കുള്ള അതിമനോഹരമായ കാഴ്ചകളുടെ ഒരു വിസ്മയം കൂടിയാണ്. ആ വിശേഷങ്ങളാണ് ഇന്ന് സ്മാർട്ട് ടോക്കിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. മത്സരത്തിനപ്പുറമുള്ള ഫുട്ബോളിന്റെ ഒരു സൗന്ദര്യത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് അറിയാനായിട്ട് പോകുന്നത്. നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് സ്പോർട്സ് ജേർണലിസ്റ്റും ഫുട്ബോൾ ഗവേഷകനുമായ മുഹമ്മദ് ദാവൂദ് ആണ്. മുഹമ്മദ്, സ്വാഗതം സ്മാർട്ട് ടോക്കിലേക്ക്. ഓക്കെ, ദാവൂദിന്റെ ആ ഒരു മാച്ചുകളെ കുറിച്ചുള്ള എഴുത്ത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര സാധാരണ എഴുതുന്നതിൽ നിന്നും കുറച്ച് ഡിഫറെന്റ് ആയ ഒരു ആംഗിളിലാണ് എഴുതാറുള്ളത്. എങ്ങനെയാണ് ആ ഒരു സ്റ്റൈൽ ഓഫ് എഴുത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്?
10: തീർച്ചയായിട്ടും നമ്മൾ ഫുട്ബോളിനെ കാണുന്നത് ഒരു മത്സരം എന്നത് മാത്രമായിട്ടല്ല, ലോകത്ത് ഏറ്റവും വലിയൊരു ഉത്സവമാണ്. മനുഷ്യ സാഹോദര്യത്തിന്റെ അതുപോലെ തന്നെ അതിർത്തി കടന്നുള്ള ഒരു ഫുട്ബോളിലൂടെ ഒരുമിപ്പിക്കുന്ന ഒരു സാഹോദര്യത്തിന്റെ ഒരു ഉത്സവം കൂടിയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഒരു മനുഷ്യ കഥകൾ കൂടിയാണ് നമ്മൾ ലോകത്തിലൂടെ അറിയുന്നത്. സാങ്കേതികമായ കാര്യങ്ങൾ എന്നതിനപ്പുറം പിന്നെ ഫുട്ബോൾ ഗോൾ അടിക്കുക, ജയിക്കുക, അതിന്റെ സ്കോർ ബോർഡ് എന്നീ കാര്യങ്ങൾക്കപ്പുറം കുറെ ഹ്യൂമൻ സ്റ്റോറീസ് കൂടിയാണ് നമ്മൾ ഫുട്ബോളിലൂടെ അറിയുന്നത്, പ്രത്യേകിച്ച് ലോകകപ്പിലൂടെ അറിയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു കണ്ണിലൂടെ നമ്മൾ ഫുട്ബോളിനെ കാണുമ്പോൾ അതിനൊരു പ്രത്യേക വിശാലമായ ഒരു മാനം കൈവരും എന്നുള്ളത് കൊണ്ടാണ്.
9: ശരിക്കും ആദ്യം പത്രപ്രവർത്തകനായിരുന്നു, സ്റ്റഡീസിലേക്ക് കാര്യങ്ങളിലേക്ക് തിരിച്ചു പോകുന്നു, കളിയെഴുത്തിലേക്ക് വന്നിരിക്കുന്നു. ഈ പത്രപ്രവർത്തന സമയത്ത് കളിയെഴുത്തിൽ പഠിച്ച പുതിയ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു?
10: പത്രപ്രവർത്തനത്തിൽ അപ്പൊ നമ്മൾ കാണിയായിട്ടാണല്ലോ എല്ലാവരും മത്സരം ആസ്വദിച്ചു തുടങ്ങുന്നത്. അപ്പൊ നമ്മൾ വളരെ ചെറുപ്പത്തിൽ ആരാധനയോടെ കാണുന്ന താരങ്ങള് അവരുടെ കളി കാണുന്നു, അതിൽ ആഹ്ലാദം കൊള്ളുന്നു, നമുക്കൊരു ഇഷ്ട ടീം ഉണ്ടാവുന്നു, ഇഷ്ട കളിക്കാരുണ്ടാവുന്നു. അതിലപ്പുറം നമ്മൾ പത്രപ്രവർത്തനത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു ഇഷ്ടതാരവും ഇഷ്ട കളിക്കാരനും അപ്പോഴും ഉണ്ടാവും. പക്ഷേ നമ്മളെ എഴുത്തിലോ നമ്മളെ മറ്റു കാര്യങ്ങളൊന്നും അത് നമ്മുടെ എഴുത്തിൽ അതൊരിക്കലും വരാൻ പാടില്ല. കാരണം നമ്മൾ ആരാധനയോടെ വീക്ഷിക്കുന്ന ഒരു കളിക്കാരന് എന്തെങ്കിലും അദ്ദേഹത്തിന് ഒരു തിരിച്ചടി ഉണ്ടായാൽ നമ്മൾ അതിനെ ആ രീതിയിൽ തന്നെ കാണണം. അതോടൊപ്പം തന്നെ നമ്മളുടെ ഇഷ്ട കളിക്കാരന്റെ എതിർ ടീമിൽ ഒരാൾ നല്ല പ്രകടനം നടത്തിയാൽ തീർച്ചയായിട്ടും നമ്മളത് പ്രശംസിക്കണം. അപ്പം ആ അർത്ഥത്തിൽ ഫുട്ബോളിനെ ഒരു ഇമ്പാർഷ്യൽ ആയിട്ട് ബയസ്ഡ് അല്ലാതെ കാണാൻ പഠിച്ചു എന്നുള്ളതാണ് കളിയത്തിലേക്ക് മാധ്യമ പ്രവർത്തനത്തിലേക്ക് വന്നപ്പോൾ ഉണ്ടായ ഒരു മാറ്റം. അപ്പൊ ആ രീതിയിൽ പിന്നെ കുറച്ചുകൂടി സാങ്കേതികമായിട്ട് നമ്മൾ, കാരണം നമ്മൾ കളി കാണിയായി കളി കാണുമ്പോൾ നമ്മൾ മാത്രമാണ് ആസ്വദിക്കുന്നത്. അപ്പൊ ഒരു കളിയെഴുത്തുകാരനാകുമ്പോൾ, ഒരു മാധ്യമ പ്രവർത്തനമാകുമ്പോൾ നമ്മൾ കണ്ട കളി മറ്റു കാണികൾക്ക് കൂടി പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് കൂടി ആസ്വാദികമായ രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അതിന് കുറച്ച് കളിയുടെ സാങ്കേതികത്വം വരേണ്ടി വരും, കളിയുടെ നിയമങ്ങളെ കുറിച്ച് നമുക്ക് നല്ല ഗ്രാഹ്യം വേണം. അപ്പൊ അത്തരം കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കളി കാണാത്ത ഒരാൾക്ക് പോലും കളി കണ്ട പോലെ തോന്നുന്ന രീതിയിലുള്ള ഒരു എഴുത്ത് തീർച്ചയായിട്ടും നമ്മൾ അഭ്യസിക്കേണ്ടി വരും. അപ്പൊ ആ തരത്തിലുള്ളൊരു ഒരു പഠനമായിരുന്നു എനിക്ക് എന്റെ മാധ്യമ പ്രവർത്തന ജീവിതം എന്ന് പറയുന്നത്.
9: അപ്പം ഖത്തർ ലോകകപ്പിലും നല്ല അതിമനോഹരമായിട്ടുള്ള സ്റ്റോറികൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഖത്തർ ലോകകപ്പ് എന്ന് പറയുന്ന സമയത്ത് മനസ്സിലേക്ക് വരുന്ന ഒരു ഇമേജുകൾ എന്തൊക്കെയാണ്?
10: ഇഷ്ടപ്പെട്ട, എനിക്ക് തോന്നിയ ഖത്തർ ലോകകപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഇപ്പോഴും ആ ഓർമ്മകൾ എന്റെ മനസ്സിലുണ്ട്. 4 വർഷം പിന്നിട്ടെങ്കിലും ഞാൻ പിന്നെ പല 1998 ഫ്രാൻസ് ലോകകപ്പ് മുതലാണ് ഞാൻ ലോകകപ്പ് കണ്ടു തുടങ്ങുന്നത്. അന്ന് TV കണ്ടു തുടങ്ങിയ എന്റെ ബാല്യകാല ഓർമ്മകൾ. പിന്നീട് 2018 റഷ്യൻ ലോകകപ്പ് റിപ്പോർട്ട് ചെയ്തു, അതുപോലെ തന്നെ 2022 ഖത്തർ ലോകകപ്പ് റിപ്പോർട്ട് ചെയ്തു. അപ്പൊ ഖത്തർ ലോകകപ്പിനെ കുറിച്ച് എന്റെ മനസ്സിലുള്ള ഒരു ഏറ്റവും വലിയൊരു ഇമേജ് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ചേർത്ത് പിടിച്ച ഒരു ലോകകപ്പായിരുന്നു ഖത്തർ ലോകകപ്പ്. അത് നമ്മുടെ അതിന് ഉദ്ഘാടന ചടങ്ങിൽ തന്നെ ദൃശ്യമായിരുന്നു. നമ്മൾ മലയാളികളുടെ കൂടി ലോകകപ്പായിരുന്നു അത്. അതോടൊപ്പം തന്നെ വേറൊരു എന്റെ മനസ്സിൽ ഇപ്പോഴും മായാത്തൊരു ദൃശ്യം എന്ന് പറയുന്ന കളിക്കാരുടെ അമ്മമാര് മൈതാനത്തിറങ്ങി നൃത്തം ചെയ്ത ലോകകപ്പായിരുന്നു അത്. അതായത് മൊറോക്കോ ടീമിലെ കളിക്കാരുടെ അമ്മമാര് അവരുടെ പരമ്പരാഗത വസ്ത്രത്തിൽ തന്നെ മൈതാനത്തിറങ്ങി. അതായത് ലോകം നോക്കി നിൽക്കേ അമ്മമാർക്ക് കൂടി മക്കളുടെ നേട്ടത്തിൽ അഭിമാനം കൊള്ളാനുള്ള ഒരു അവസരം നൽകിയ ഒരു ലോകകപ്പായിരുന്നത്. അപ്പൊ ആ തരത്തിൽ എന്റെ ഹൃദയത്തിൽ ഏറ്റവും നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകകപ്പാണ് ഖത്തർ ലോകകപ്പ്. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടുത്തെ കുറെ മനുഷ്യ കഥകളും എല്ലാ തരം കാര്യങ്ങളും എന്നെ സ്പർശിച്ചിരുന്നു. നമ്മുടെ നാട്ടുകാരുടെ ഒരു സ്നേഹം, നമ്മൾ അവിടെ വന്നപ്പോ ആദ്യമായിട്ട് ഞാനൊരു അവിടുത്തെ ഒരു കൾച്ചറൽ സ്റ്റോറി എന്ന രീതിയിൽ ചെയ്തത് നമ്മുടെ ദോഹയിലെ മോഹൻലാൽ. അപ്പൊ അത് എനിക്ക് തന്നത് നമ്മുടെ അവിടെ ആതിഥേയരായിരുന്ന പിന്നെ നമ്മുടെ സുഹൃത്തുക്കളാണ്. അപ്പൊ അവര് പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ആ ഒരു സ്റ്റോറി ചെയ്യുന്നത്. അപ്പം നാട്ടുകാരുടെ സ്നേഹം കരുതൽ, അത് അദ്ദേഹത്തിനുപരി നമ്മുടെ വാർത്തകളിലും അത്തരം കാര്യങ്ങൾ വരെ അവരുടെ ഒരു സഹായം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്.
9: തീർച്ചയായിട്ടും അങ്ങനെ എഴുതിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇൻട്രോ അല്ലെങ്കിൽ അങ്ങനെ നോക്കുവാണെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരെണ്ണമല്ല, ഒരുപാടെണ്ണം ഉണ്ടാവും. എന്നാലും
10: മത്സരത്തിന്റെ ഇൻട്രോ എന്ന് പറയുന്നത് കളി മത്സരങ്ങളുടെ ഇൻട്രോ കുറെ എഴുതിയിട്ടുണ്ട്. മെസ്സി ആദ്യമായിട്ട് ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഒരു സ്റ്റോറി എഴുതിയിരുന്നു, അതാണ് മെസ്സി മാനിയ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതായിരുന്നു എന്റെ ഒരു മെസ്സിയോടുള്ള ഒരു ഇഷ്ടം കൂടി അതിന് വന്നിട്ടുണ്ടാവും. അതായിരുന്നു ഞാൻ എന്റെ ഓർമ്മയിലുള്ള ഒരു സ്റ്റോറി. പിന്നെ അവസാനത്തെ ഡയറി തീർച്ചയായിട്ടും വളരെ വൈകാരികമായിരുന്നു, ഖത്തറിനോടുള്ള വിടപറച്ചിൽ രീതിയിലായിരുന്നു അവസാനത്തെ ഒരു ഡയറി എഴുതിയിരുന്നു. അത് എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു വരി ഇങ്ങനെയായിരുന്നു, അതായത് ഈ കിലിയൻ എംബപ്പെ പോലെ വേഗത്തിൽ എഴുതണമെന്നാണ് എന്റെ ആഗ്രഹം, പക്ഷേ ലൂക്ക മോഡ്രിച്ചിനെ പോലെ എന്റെ കണ്ണ് നിറഞ്ഞു പോവുകയാണെന്ന് പറഞ്ഞിട്ട് ആ രീതിയിലൊക്കെ ആയിരുന്നു ഞാൻ എഴുതിയിരുന്നത്.
9: എത്ര സമയം എടുക്കും ഇങ്ങനെ ഒരു ഇൻട്രോയിലേക്ക് എത്താൻ? അതോ ക്യുക്കാണോ അതെല്ലാം?
10: അല്ല, തീർച്ചയായിട്ടും അതിന് സമയം എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ആ ഒരു വൈകാരികതയിൽ നമ്മൾ ഓൾറെഡി കളി കണ്ട ഉടനെയൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ഇത് വരാൻ പെട്ടെന്ന് വരും. അതൊരു ഭാഗ്യം എന്നേ പറയാൻ പറ്റുള്ളൂ ശരിക്കും പറഞ്ഞാല്. അപ്പൊ നമ്മളൊരു മത്സരം കണ്ട് ഇപ്പം ഇന്ന് US ലോകകപ്പില് മെസ്സിയുടെ മത്സരം കണ്ട് ആ ഒരു ഫീലിൽ എഴുതുമ്പം, ആ ഒരു ഫീലിൽ എഴുതുമ്പോൾ നമുക്ക് ഇൻട്രോ തീർച്ചയായിട്ടും അതിനനുയോജ്യമായ ഇൻട്രോയോ അതിനനുയോജ്യമായ വരികളും അതിന്റെ ഭാവം അതിന്റെ ഭാവത്തോട് ചേർന്ന് നിൽക്കുന്ന ഉപമകളും എല്ലാം വരും. അപ്പൊ അതാണ് ആ ഫീല്, കളിയുടെ ഫീല് കിട്ടുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ. അല്ലാതെ നമ്മൾ കുറെ ചിന്തിച്ചു വളരെ ബുദ്ധിപരമായി ചിന്തിച്ചിട്ട് എഴുതുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അതൊരു അത്ര ഭംഗിയായിക്കൊള്ളണമെന്നില്ല. നമുക്ക് ആ കളിയുടെ ഒരു അനുഭവം അനുഭവഭേദ്യമാവുക, നമ്മളുടെ ഹൃദയം കൊണ്ട് നമ്മൾ കളി കാണുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഇൻട്രോ അങ്ങനത്തെ വാക്കുകളൊക്കെ നമുക്ക് വരിക. തലച്ചോറ് നമുക്ക് കളി കണ്ടാൽ ചിലപ്പോൾ നമുക്ക് കളിയിൽ എന്ത് സംഭവിച്ചു എല്ലാം മനസ്സിലാവും. പക്ഷേ നമ്മൾ ആ ഒരു കളിയിൽ ഇൻവോൾവ് ആയിട്ട് കളിയുടെ ആ മനോഹാരിത ഉൾക്കൊണ്ടുകൊണ്ട് ആ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഇരുന്നാലാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരു, അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഭാഗ്യം, സ്ട്രോക്ക് ഓഫ് ലക്ക് എന്ന് പറയുന്ന രീതിയിലാണ് സംഭവിക്കാറുള്ളത് സത്യം പറഞ്ഞാൽ.
9: ഓക്കെ, അതിൽ തന്നെ എനിക്ക് ഓരോ ടീമുകളെ കുറിച്ച് എഴുതുമ്പോഴും ഇതുപോലത്തെ മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും ദാവൂദ് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ഇപ്പൊ ബ്രസീലിനെ കുറിച്ച് എഴുതിയതിനകത്ത് ബ്രസീലിന്റെ ഏറ്റവും വലിയ കയറ്റുമതി എന്താണ്? പഞ്ചസാര, കാപ്പി, ഇരുമ്പയിര് അല്ല, ആനന്ദം, അളവറ്റ ആനന്ദം. ഇങ്ങനത്തെയുള്ള വാക്കുകളുണ്ടല്ലോ, ഇങ്ങനത്തെയുള്ള ഓരോ ടീമുകളെ വിശേഷിപ്പിക്കുന്ന ഒരു രീതി, ആ ഒരു സ്റ്റൈല് എങ്ങനെ വന്നതാണ്? ആ ഒരു സ്റ്റൈലിന്റെ ഒരു ഭംഗി ഒരു ഒന്ന് വേറെ തന്നെയാണ്.
10: അത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഞാൻ ഫുട്ബോൾ മാത്രമായിട്ട് ഫുട്ബോളിനെ ഫുട്ബോളിന്റെ കണ്ണിലൂടെ അല്ലെങ്കിൽ ഒരു കാണിയുടെ കണ്ണിലൂടെയോ പരിശീലകന്റെ കണ്ണിലൂടെയോ അങ്ങനെ മാത്രമായിട്ട് കാണാറില്ല. നമ്മൾ പലതരം നമുക്ക് ഓരോ രാജ്യത്തിന്റെ ജിയോഗ്രഫി നമ്മൾ വായിക്കും, അവരുടെ സാമ്പത്തിക നില അതിനെ കുറിച്ച് വായിക്കും. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു രാജ്യത്തിന്റെ ഒരു ഐഡന്റിറ്റി, കളിക്കാരന്റെ ഒരു ഐഡന്റിറ്റിയിലൊക്കെ ആ ഒരു രാജ്യത്തിന്റെ ഒരു പൊതു സ്വഭാവം തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പൊ ആ രീതിയിലുള്ള ഒരു പലതരത്തിലുള്ള ആ ഒരു ക്രോസ് റീഡിംഗ് അങ്ങനെ ശ്രമിക്കുന്നത് കൊണ്ടാണ് സത്യം പറഞ്ഞാല് അത്തരം കണക്ഷൻസ് കൊണ്ടുവരാൻ സാധിക്കുന്നത്. അതായത് ഫുട്ബോളിനെ കുറിച്ച് എഴുതുമ്പോൾ ശരിക്കും നമ്മൾ ഫുട്ബോളിനെ കുറിച്ച് മാത്രമല്ല എഴുതുന്നത് എന്ന ബോധ്യം ഉള്ളത് കൊണ്ടാണ്. അതായത് ഒരു കളിക്കാരനെ കുറിച്ച് എഴുതുമ്പോൾ ആ കളിക്കാരൻ വന്ന പശ്ചാത്തലം, അദ്ദേഹത്തിന്റെ ഒരു വന്ന വഴികൾ, അദ്ദേഹത്തിന്റെ ഒരു കളിയുടെ ഒരു സ്റ്റൈല്, ഈ രീതിയിൽ അതോടൊപ്പം തന്നെ ഓരോ രാജ്യത്തിനും ഒരു ഐഡന്റിറ്റി ഉണ്ടെന്ന് പറയാം. നമുക്കറിയാലോ ഓരോ തീർച്ചയായിട്ടും ആ രാജ്യത്തിന്റെ ഹിസ്റ്ററിയും എല്ലാം നമ്മൾ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും അത്തരം ഉപമകൾ അത്തരം കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ആലോചിക്കുമ്പോൾ കടന്നു വരുന്നതാണ്. അപ്പൊ അത് അങ്ങനെ ആ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നത് തന്നെയാണ്.
9: ഓക്കെ, എനിക്ക് ഇത്തവണ നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ച രാജ്യങ്ങൾ കൊറോസോവയും കേപ്പോദയും ഒക്കെയാണ്. കാരണം നമ്മൾ പ്രത്യേകം അന്വേഷിച്ചു പോയി, എന്താണ് ഇവിടുത്തെ പ്രത്യേകതകൾ, എവിടെയാണ് ഈ രാജ്യം എന്നൊക്കെ അന്വേഷിച്ചു പോയി. ഫുട്ബോൾ അങ്ങനെ കുറെ ഇൻഫർമേഷൻ കൂടി നമുക്ക് നൽകുന്നുണ്ട് അല്ലേ?
10: അതെ അതെ, തീർച്ചയായിട്ടും. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ ഒരു നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ ഒരു കുട്ടിയുടെ ഏറ്റവും വലിയ ലേണിംഗ് ടൂൾ എന്ന് പറയുന്നത് ശരിക്കും ഫുട്ബോളാണ്. കാരണം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നമ്മളൊക്കെ വളർന്നത്, നമ്മളൊക്കെ അർജന്റീനയുടെ തലസ്ഥാനം ബ്യൂണസ് അയേഴ്സ് ആണ്, സ്പെയിനിന്റെ തലസ്ഥാനം മഡ്രിഡ് ആണെന്ന് പറഞ്ഞത് പാഠപുസ്തകങ്ങളിലൊന്നല്ല. അത് ശരിക്കും നമ്മൾ ഫുട്ബോൾ കണ്ട് ഫുട്ബോളിലൂടെയാണ് അറിയുന്നത് അർജന്റീന. അപ്പൊ നമുക്കറിയാം അർജന്റീനയുടെ തലസ്ഥാനം ചോദിച്ചാൽ ഈ ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന ഏതൊരു കുട്ടിയും അതിന് ഉത്തരം പറയും. അതുപോലെ തന്നെ സ്പെയിനിന്റെ തലസ്ഥാനം ചോദിച്ചാൽ പറയും, അതുപോലെ പോർച്ചുഗലിന്റെ തലസ്ഥാനം ലിസ്ബൺ ആണെന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ വളരെ ചെറിയ രാജ്യങ്ങളിൽ ഇത്തരം രാജ്യങ്ങളെ പോലും നമ്മൾ കേൾക്കുന്നത് ഫുട്ബോളിലൂടെയാണ്. ഇപ്പം അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ക്യുറസാവോയും കേപ്പ് വെർദെയും ഈ ലോകത്തിൽ കളിക്കുന്ന ഒരുവിധം ഫുട്ബോൾ കാണുന്ന ഫുട്ബോളിനെ കുറിച്ച് അറിയുന്ന പത്രം വായിക്കുന്ന, റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും ഇവരെ കുറിച്ച് അറിയാം. അപ്പം തങ്ങളുടെ ഒരു ഒരു ഞങ്ങൾ ഇവിടെയുണ്ട് എന്ന് വിളിച്ചു പറയാനുള്ള ഏറ്റവും വലിയൊരു മാർഗമാണ് ഫുട്ബോൾ. മറ്റേതൊരു കാര്യത്തേക്കാളും ഞങ്ങൾ ഇവിടെയുണ്ട്, ഞങ്ങളും ഈ ലോകത്തിന്റെ ഭാഗമാണ്, ഞങ്ങൾ അഭിമാനത്തോടെ തലയുറപ്പിച്ചിട്ട് നിൽക്കുന്നത് ഫുട്ബോളിന്റെ ഒരു പവർ കൊണ്ടാണ്. അതാണ് ഫുട്ബോളിന്റെ ഒരു ഇത്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു കേപ്പ് വെറുതെയുടെ ഗോൾ കീപ്പർ വസീഞ്ഞ, അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് 50,000 ഫോളോവേഴ്സ് ഉള്ളതിൽ നിന്ന് ഒറ്റയടിക്കാണ് 1,50,000,000 അദ്ദേഹത്തിന് വന്നത് ഒരു ദിവസം കൊണ്ട്. അപ്പൊ അത് അദ്ദേഹം ആ ഒരു 90 മിനിറ്റ് സ്പെയിനെതിരെ കാഴ്ചവെച്ച പ്രകടനം കൊണ്ടാണ് അദ്ദേഹത്തിന് ആ ഒരു ഇതുണ്ട് ഉണ്ടായത്. അത് ഏത് മറ്റേതൊരു മേഖലയിലും അത്ര ഒരു ഒരു നമുക്കൊരു കുതിപ്പ്. അദ്ദേഹത്തിനെ ഇപ്പം നമുക്കറിയാം, അദ്ദേഹത്തിനെ കുറിച്ച് ചോദിച്ചാൽ ഇപ്പം ന്യൂയോർക്കിലുള്ളവർക്കറിയാം, അതുപോലെ തന്നെ നമ്മുടെ മലപ്പുറത്തുള്ളവർക്കറിയാം, അതുപോലെ തന്നെ ദോഹയിലുള്ളവർക്കറിയാം. അങ്ങനെ അദ്ദേഹം ഒറ്റ ദിവസം കൊണ്ട് ലോകത്തിന് സുപരിചിതനായി മാറിക്കഴിഞ്ഞു. അത് അദ്ദേഹത്തിന്റെ ഫുട്ബോൾ മികവ് കൊണ്ടാണ്. അതാണ് ഫുട്ബോളിന്റെ ഒരു ശക്തി എന്ന് പറയുന്നത്.
9: ഫുട്ബോളിന്റെ സൗന്ദര്യവും ശക്തിയും ഒക്കെയാണ് ഇന്നത്തെ സ്മാർട്ട് ടോക്കിൽ വിഷയമായിരിക്കുന്നത്. നമ്മളുടെ കൂടെയുള്ളത് സ്പോർട്സ് ജേർണലിസ്റ്റും ഫുട്ബോൾ ഗവേഷകനുമായ മുഹമ്മദ് ദാവൂദ് ആണ്.
0: യു ആർ ലിസ്ണിംഗ്

0: रेडियो सुनो 91.7 FM
1: Qatar's happiness frequency
2: now available on Amazon Music
3: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൺ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ
4: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026 ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ More rewarding living. Terms and conditions apply.
5: Messi, Ronaldo, Neymar,

0: ഒരേ ഒരു സുവർണ കിരീടം. കാലറികൾ ഇരമ്പിയാർക്കും, ചരിത്രം തിരുത്തി കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ, ലോക സോക്കർ മാമാങ്കത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിൽ. ഫുട്ബോൾ മേനിയയിൽ സ്റ്റേ ട്യൂൺഡ്. Valvoline by Aramco, trusted for 150 years, world's first motor oil brand. Visit Valvoline Quick Service, Salwa Road, Qatar. For premium service you can see and experts you can trust. In association with
1: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ ബാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.
2: നമസ്കാരം, ഞാൻ കുഞ്ചാക്കോ ബോബൻ.
3: യു ആർ ലിസണിംഗ് ടു
2: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: സ്മാർട്ട് ടോക്ക്
4: ബ്രോട്ട് ടു യു ബൈ
5: ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദ വേൾഡ് കംസ് ടു ഷോപ്പ്.
6: ജസ്റ്റ് ഫീൽ ലൈക്ക് യു
1: ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
7: മാധ്യമ പ്രവർത്തനത്തിലെ മനോഹരമായിട്ടുള്ള ഫുട്ബോൾ അനുഭവങ്ങൾ, അതോടൊപ്പം മൈതാനത്തിന് പുറത്തുള്ള മനോഹരമായ നിമിഷങ്ങൾ, ഈ വിശേഷങ്ങൾ ഇന്ന് സ്മാർട്ട് ടോക്കിൽ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് സ്പോർട്സ് ജേർണലിസ്റ്റും ഫുട്ബോൾ ഗവേഷകനുമായ മുഹമ്മദ് ദാവൂദാണ്. നമ്മൾ പറഞ്ഞു വന്ന പോലെ കളത്തിന് പുറത്തുള്ള കാഴ്ചകൾ നോക്കുവാണെങ്കിൽ ഒരുപാട് ടച്ചിങ് മൊമെന്റ്സ് ഓരോ വേൾഡ് കപ്പിലും സംഭവിക്കും അല്ലേ?
8: അതെ അതെ അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ക്യുറസാവ ഗോൾ അടിച്ചപ്പോ അത് അവരുടെ കോച്ച്, വളരെ ഈ ലോക ഫുട്ബോളിലെ തന്നെ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന ഒരു കോച്ചുമാരിൽ ഒരാളാണ് ഡിക് ഒഡെക്കൻ. അദ്ദേഹത്തിന്റെ കണ്ണിന് കണ്ണീർ വന്നുപോയി. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ കേഫ് വർദേ ഗോൾ കീപ്പർ, അദ്ദേഹം മത്സര ശേഷം വിതുമ്പിപ്പോയി. കാരണം അദ്ദേഹത്തെ വളർത്തിയത് അദ്ദേഹത്തിന് അമ്മൂമ്മയും അപ്പൂപ്പനും അപ്പൂപ്പനുമായിട്ടാണ്. അദ്ദേഹത്തിന് അക്കൗണ്ടിന്റെ അമ്മൂമ്മയുടെയും അപ്പൂപ്പന്റെ കൂടെയാണ് അദ്ദേഹം വളർന്നത്. അപ്പൊ അവര് കൂടെ ഇല്ലല്ലോ എന്നുള്ള ഒരു ഓർമ്മ അദ്ദേഹത്തെ ഒരു നിമിഷം പിടികൂടി, ആ ഒരു നിമിഷത്തിലാണ് അദ്ദേഹം കരഞ്ഞു പോയത്. അപ്പൊ അത്തരം വളരെ നമ്മുടെ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ട് മനുഷ്യനെ, മനുഷ്യന്റെ ഉള്ളുകളെ തൊടുന്ന അത്തരം പ്രകടനങ്ങൾ, അത്തരം ഒരു വൈകാരിക പ്രകടനങ്ങൾ കൂടി നമുക്ക് ഫുട്ബോൾ മൈതാനത്ത് കാണാൻ കഴിയും എന്നുള്ളതാണ് ഫുട്ബോളിനെ ഇത്രയും ഒരു മനോഹരമാക്കുന്നത്.
7: അതെ, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വാർത്തകളിൽ ഇൻട്രോ എഴുതുന്നതിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ മറ്റൊരു കാര്യമാണ് ഹെഡ്ലൈനുകൾ. ചില സമയത്ത് ചില ഹെഡ്ലൈൻസ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഇത് എന്റെ മനസ്സിൽ വന്നില്ലല്ലോ എന്ന് വിചാരിക്കും. ഇതെങ്ങനെയാണ് ഇതിന്റെ ഒരു ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്താറുള്ളത്? അതുപോലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഹെഡ്ലൈൻസ് ഏതൊക്കെയാണ്?
8: പെട്ടെന്ന് ചോദിക്കുമ്പോൾ 2014 വേൾഡ് കപ്പിൽ ജർമ്മനി ചാമ്പ്യന്മാരായ സമയത്ത് പിന്നെ ജോർമനി എന്നായിരുന്നു, ജോർമനി ജോറായിട്ട് ജയിച്ചു എന്നുള്ള ഒരു അർത്ഥത്തിൽ. അപ്പം 2022 അർജന്റീന ചാമ്പ്യന്മാരായ സമയത്ത് അത് അജയ്യ അർജന്റീന എന്നായിരുന്നു, അജയ്യരായി അർജന്റീന എന്നുള്ള രീതിയിൽ. അപ്പോ ആ രീതിയിൽ പെട്ടെന്ന് അങ്ങനെ കുറെ തലക്കെട്ടുകൾ ഓർമ്മ വരുന്നില്ല എങ്കിലും പിന്നെ മെസ്സി മെസ്സി മാനിയ ആ രീതിയിൽ കുറെ തലക്കെട്ടുകൾ ഉണ്ട്.
7: ഇതിനുവേണ്ടി എത്ര സമയം സ്പെൻഡ് ചെയ്യും? ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട് ഇങ്ങനെ പേപ്പർ എടുത്ത് എഴുതി എഴുതി പോവാണോ ചെയ്യുന്നത്, ഇത് എങ്ങനെയാണ് ഇതിലേക്ക് നിങ്ങൾ എത്തുന്നത്?
8: ഇത് ശരിക്കും തലക്കെട്ടുകൾ എന്ന് പറയുന്നത് നമ്മള് ചിലപ്പോൾ എഴുതുന്ന റിപ്പോർട്ടർ ഇടുന്ന തലക്കെട്ടായിരിക്കില്ല, അതൊരു കളക്റ്റീവ് എഫേർട്ടാണ് ശരിക്കും പറഞ്ഞാൽ. ഒരു ന്യൂസ് പേപ്പറില് അതിനുവേണ്ടി ഈ സ്റ്റോറി വെച്ചിട്ട് ചിലപ്പം വേറെ ആരെങ്കിലും സജസ്റ്റ് ചെയ്യുന്ന അടിയായിരിക്കും, ഒരു പക്ഷേ ഡെസ്കിൽ ഇരിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ പിന്നെ അല്ലാതെ മറ്റു യൂണിറ്റുകളിൽ നിന്നവർ മെയിൽ ചെയ്യുന്നതായിരിക്കും മത്സരം കണ്ടതിന്റെ ഒരു ഈ തലക്കെട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതൊരു ശരിക്കും പറഞ്ഞ ഒരു കളക്റ്റീവ് എഫേർട്ടായിട്ട് വരുന്നതാ. സ്റ്റോറി എന്ന് പറഞ്ഞ റിപ്പോർട്ടറിന്റെ സ്വന്തമാണെങ്കിലും ഇൻട്രോ ഒരു പക്ഷേ റിപ്പോർട്ടറിന് സ്വന്തമാകും, പക്ഷേ തലക്കെട്ട് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു കളക്റ്റീവ് എഫേർട്ടായിട്ടാണ് സംഭവിക്കാറുള്ളത് പലപ്പോഴും.
7: കൂടെ ഫുട്ബോൾ മൈതാനങ്ങളിലേക്ക് വരുന്ന സമയത്ത് പല ഇൻസ്ട്രുമെന്റുകളും മ്യൂസിക് ഇൻസ്ട്രുമെന്റുകളും നമ്മള് ശ്രദ്ധിക്കും, അതും ഒരു ഫുട്ബോളിന്റെ ഒരു സൗന്ദര്യം തന്നെയാണല്ലേ.
8: ഖത്തർ വന്ന സമയത്ത് ഞാൻ ഏറ്റവും ശ്രദ്ധിച്ച ഒരു കാര്യം, എത്രയോ വാദ്യോപകരണങ്ങൾ ഓരോ രാജ്യത്തിന്റെയും വാദ്യോപകരണങ്ങൾ ഒന്നിച്ചു ചേർത്ത ഒരു ജുഗൽബന്ധി ആയിരുന്നു ശരിക്കും പറഞ്ഞത്. അപ്പം അന്ന് ഞാൻ ക്വാച്ചരാക്കെ എന്ന് പറഞ്ഞ ഒരു ഇൻസ്ട്രുമെന്റിനെ കുറിച്ചൊക്കെ പരിചയപ്പെട്ടിരുന്നു. അത് എനിക്ക് തോന്നുന്നു ലാറ്റിൻ അമേരിക്കയിലെ കൊളംബിയ തുടങ്ങിയ രാജ്യങ്ങളിലുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആയിരുന്നു ക്വാച്ചരാക്കെ എന്ന് പറഞ്ഞിട്ട്. അതൊരു അപ്പൊ അത്തരം വളരെ തനത് അതത് രാജ്യങ്ങളിൽ മാത്രം പരിചയമുള്ള ഇൻസ്ട്രുമെന്റ്സ് വാദ്യോപകരണം സംഘടനകളൊക്കെ ഒന്നിച്ചു വന്നിട്ട് ഒരു ഒരു സ്റ്റേഡിയത്തിന് ഒന്നാകെ ഒരു ഒരു വലിയ ശബ്ദം തീർക്കുന്ന ഒരു ഒരു വലിയ ഒരു ഇത്. ഇപ്പൊ നമ്മൾ അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയുന്ന സ്ഥിരം പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അപരന്റെ ശബ്ദം സംഗീതമാകുന്ന കാലം എന്ന് പറയുന്ന ഒരു അതുപോലെ പറയാറുണ്ടല്ലോ. അത് ശരിക്കും നമുക്ക് മനസ്സിലാകും ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തിലിരിക്കുമ്പോ. നമുക്കറിയാത്ത ഭാഷ, നമുക്കറിയാത്ത ദേശം, നമുക്കറിയാത്ത വാദ്യോപകരണം, ഇതൊക്കെ നമുക്ക് കൂടി ഇമ്പമായ രീതിയിൽ നമ്മൾ കേൾക്കുക. മറ്റു എല്ലാ മനുഷ്യരും ഒരുപോലെയാണ്, അവരുടെ വികാരങ്ങൾ ഒരുപോലെയാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ ഇരിക്കുമ്പോഴാണ്. സത്യം പറഞ്ഞു
7: അതുപോലെ തന്നെ പത്രങ്ങളിൽ നമ്മൾ ഏറ്റവും കൗതുകത്തോടുകൂടി ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് താരങ്ങളുടെ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ് സ്റ്റോറീസ് പലപ്പോഴും വരാറുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ.
8: തീർച്ചയായിട്ടും നമ്മൾ ബേസിക്കലി അങ്ങനത്തെ ലൈഫ് സ്റ്റൈല്, താരങ്ങളുടെ ലൈഫ് സ്റ്റൈല്, താരങ്ങളുടെ ഒരു ഇത്, ഇതൊക്കെ നമ്മൾ ഇതാ താരങ്ങളെ നമ്മൾ വെറും ഒരു ഒരു ഗോളടിക്കുന്ന യന്ത്രങ്ങളായിട്ട് മാത്രമല്ല, അവരെ വ്യക്തികളായിട്ടാണ് കാണുന്നത്. അവരുടെ ഇഷ്ടങ്ങൾ, ഇഷ്ടാനിഷ്ടങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പ്രത്യേകിച്ച് താല്പര്യം. പ്രത്യേകിച്ച് അപ്പൊ അവരുടെ ഒരു ലൈഫ് സ്റ്റൈല് പിന്നെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പല ആഘോഷങ്ങൾ, വർണ്ണാഭമായ ആഘോഷങ്ങൾ, ആ രീതിയിലുള്ള ഒരു റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ. അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു മറ്റു ജീവിത രീതികളും അവരുടെ ജീവിത സമീപനങ്ങളും എല്ലാം നമുക്കൊരു കൗതുകമാണ്. അപ്പൊ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കും. അത് സ്വാഭാവികമായിട്ടൊരു എഴുതാൻ വേണ്ടി എഴുതുന്നതല്ല, അത് നമ്മുടെ ഒരു കൗതുകത്തിന്റെ പുറത്തുണ്ടാകുന്ന സ്റ്റോറികളാണ് ശരിക്കും പറഞ്ഞത്. അപ്പൊ നമുക്ക് തന്നെ ആ കൗതുകം തോന്നും, നമ്മൾ അതിനെ പിന്തുടർന്ന് അതിന്റെ കാരണങ്ങൾ കണ്ടെത്തും, എന്നിട്ട് പിന്നെ അതിനെ കുറിച്ച് എഴുതും. സ്വാഭാവികമായിട്ടും അത് കുറച്ച് പേർക്കെങ്കിലും പുതിയ ഒരു ഒരു അറിവായിരിക്കും.
7: ഒന്നിലധികം വേൾഡ് കപ്പുകൾ റിപ്പോർട്ട് ചെയ്ത ആളെന്ന നിലയിൽ ദാവൂദ് പലപ്പോഴും ഇന്റർനാഷണൽ പല താരങ്ങളെയും കണ്ടിട്ടുണ്ട്. അങ്ങനെ കളത്തിന് പുറത്തുള്ള ഏതെങ്കിലും ഒരു ടച്ചിങ് മൊമെന്റ് മനസ്സിലേക്ക് എത്തുന്നുണ്ടോ?
8: 2018 റഷ്യൻ ലോകകപ്പില് മെസ്സിയെ കാണാൻ വേണ്ടി ഞാൻ കാത്തിരുന്നിട്ടുണ്ട്. അതായത് ഒരു മെസ്സി ആദ്യമായിട്ട് കാണുക എന്നുള്ളൊരു കൗതുകത്തോടെ. അപ്പൊ ഞാൻ മിക്സഡ് സോണിൽ മത്സരം കഴിഞ്ഞ് മിക്സഡ് സ്റ്റേഡിയത്തിലെ മിക്സഡ് സോണിൽ 3 മണിക്കൂറോളം കാത്തിരുന്നതിന് ശേഷമാണ് മെസ്സിയെ കാണുന്നത്. അപ്പൊ അന്ന് നൈജീരിയക്കെതിരെ കളി ജയിപ്പിച്ചതിന് ശേഷമാണ് മെസ്സി വരുന്നത്. അപ്പൊ അന്ന് ഒരു ഒരു മെസ്സിയോട് സംസാരിക്കുന്നതിനിടയിൽ മെസ്സി ഒരു അർജന്റീന മാധ്യമ പ്രവർത്തക ഒരു ചരട് നൽകി മെസ്സിക്ക്. ചരട് നൽകിയിട്ട് പറഞ്ഞത് എന്റെ അമ്മ തന്നതാണ്, അപ്പോ ഇത് ഒരു മെസ്സിക്ക് വേണ്ടി സമ്മാനമായിട്ട് തന്നതാണ് എന്നുള്ള രീതിയിൽ. അപ്പൊ അത് മെസ്സി വളരെ ബഹുമാനപൂർവ്വം അത് വാങ്ങി. അപ്പൊ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇപ്പൊ നമുക്ക് നമ്മുടെ താരങ്ങളോട് നമ്മൾക്കുള്ള ഒരു അടുപ്പം പോലെയാണ് സ്വാഭാവികമായിട്ടും അർജന്റീന മാധ്യമ പ്രവർത്തകർക്ക് അർജന്റീന താരങ്ങളോടുള്ളത്. അപ്പൊ നമ്മൾ ഐ എം വിജയനെ എത്ര ഇഷ്ടക്കാരനായിട്ടും അടുപ്പക്കാരനായിട്ടാണോ കാണുന്നത്, അതുപോലെയാണ് അവർ മെസ്സിയെ കാണുന്നത്. അപ്പൊ ആ ഒരു ബന്ധം അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു വലിയൊരു ഒരു പുതുമയുള്ള ഒരു അനുഭവമായിരുന്നു. സത്യം പറഞ്ഞാൽ
7: ഇപ്പൊ ഇത്രയും വേൾഡ് കപ്പുകൾ കണ്ടു, അതിലേറ്റവും മനസ്സിലിരിക്കുന്ന ഒരു മൊമെന്റ് ഏതാണ് ദാവൂദിന്റെ?
8: എന്റെ മനസ്സിലുള്ളൊരു ഒരു മൊമെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ആ പറയുന്ന ഒരു മൊമെന്റ് തന്നെയാണ് വേൾഡ് കപ്പ് മെസ്സി ജുഫൈൽ സ്റ്റേഡിയത്തിൽ മെസ്സി കപ്പ് ഉയർത്തി നിൽക്കുന്നത്. കാരണം അത് അതെന്റെ ജീവിതത്തിൽ ഈ ഭൂമിയിൽ സംഭവിച്ച ഒരു കാര്യമല്ല എന്നുള്ള രീതിയിലാണ് ഞാൻ കാണാം. അതൊരു ഫെറിയൽ എക്സ്പീരിയൻസ് എന്നേ പറയാൻ പറ്റുള്ളൂ. ആ ഒരു മൊമെന്റിൽ മെസ്സി ആ ഒരു സ്റ്റേഡിയത്തെ ആ സ്റ്റേഡിയം ആകെ ഒരു ഈ ഒരു ഇരുട്ട് പുതച്ച് നിൽക്കുന്നു. അതിന്റെ ഒരു അതിന്റെ ഇടയിൽ ഒരു സൂര്യനെ പോലെ മെസ്സി ആ മൈതാനത്ത് നിറഞ്ഞു നിൽക്കുന്നു. നമ്മൾ സ്വപ്നത്തിൽ കണ്ടതിനും അപ്പുറം, സ്വപ്നത്തിനും അപ്പുറം എന്ന് പറയാവുന്ന രീതിയിൽ സംഭവിച്ച ഒരു കാര്യമായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ആ നിമിഷം ഞാൻ ആലോചിച്ചു, ദൈവമേ ഇത് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു മൊമെന്റിൽ ഇവിടെ ഉണ്ടായിരിക്കുക എന്നുള്ളൊരു ഭാഗ്യം എനിക്ക് ഉണ്ടായല്ലോ എന്ന് ഞാൻ ആലോചിച്ചു. സത്യം പറഞ്ഞാൽ
7: അതാണ് എപ്പോഴും മനസ്സിലുള്ളത് അല്ലേ?
8: അതാണ് ഏറ്റവും വലിയ, ഏറ്റവും എന്റെ മനസ്സിലൊരു മിഴിവുള്ള ഓർമ്മ എന്ന് പറയുന്നത് അതാണ്. പിന്നെ അല്ലാതെ കുറെ സംഭവങ്ങൾ, ചെറിയ മത്സരത്തിനപ്പുറമുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. റഷ്യൻ ലോകകപ്പിൽ പോയ സമയത്ത് ഞാൻ മനുഷ്യ ഇപ്പം നമ്മൾ പറഞ്ഞ നമ്മള് അപരിചിതരായ ഒരു രാജ്യത്ത് പോകുന്നു, കുറെ പരിചിതരായ മനുഷ്യരെ നമുക്ക് കിട്ടുന്നു. അപ്പൊ അന്ന് എനിക്കൊരു ദിവസം ബ്രസീലിന്റെ മത്സരം കാണാൻ പോയി വഴി തെറ്റി. അങ്ങനെ വഴി തെറ്റി ഞാൻ കുറെ അലഞ്ഞ സമയത്ത് ആകെ ഒരു എത്തും പിടിയും കിട്ടാതെ നടക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ പേര് ജർമ്മൻ റോഷ്യൻ എന്നാണ്. ജർമ്മൻ എന്നാണ് പേരെങ്കിൽ അദ്ദേഹം റഷ്യക്കാരാണ്. അപ്പൊ അദ്ദേഹത്തിന് അദ്ദേഹം എന്നോട് പറഞ്ഞു നിങ്ങൾ എന്റെ കൂടെ വരും. അപ്പൊ അദ്ദേഹം എന്നോട് പറയുന്നത് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഒക്കെ വെച്ചിട്ട്, എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ആ ഒരു അത് മത്സരം കഴിഞ്ഞത് പുലർച്ചെ സമയത്താണ്. അപ്പം അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ എന്നെ ഞാൻ വഴി കാണിച്ചു തരാം, നിങ്ങൾ എന്തെങ്കിലും ഒരു അടയാളം പറയും. അപ്പൊ ഞാൻ കുറച്ച് അടയാളങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്റെ കൂടെ വരും എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം കുറെ ഊടുവഴികളിലൂടെ എന്നെ കൊണ്ടുപോയി. അവസാനം ഞാൻ വരുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ അദ്ദേഹം എന്നെ കൈ പിടിച്ച് വലിച്ചു കൊണ്ടുപോയി. കൈ പിടിച്ച് വരുമെന്ന് ഞാൻ എന്റെ വിസമ്മതം മറികടന്നുകൊണ്ട് അദ്ദേഹം എന്നെ കൈപിടിച്ചുണ്ട്. അവസാനം ഞാൻ പോകുന്ന വഴിക്ക് ഞാൻ കണ്ടുവച്ചൊരു അടയാളം ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സിമ്പിളിന്റെ അടുത്ത് വീണ്ടും എത്തിയപ്പോഴാണ് എന്റെ ശ്വാസം കയറുന്നത്. ആ ശരിയായ വഴിയിലൂടെയാണ് അദ്ദേഹം കൊണ്ടുപോകുന്നത്. അപ്പൊ അതിനുശേഷം അദ്ദേഹത്തോട് എനിക്ക് വലിയ അടുപ്പമായി. അദ്ദേഹം നമ്മുടെ നാട്ടിലെ കുറെ പേര് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായി. ഇപ്പോഴും ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ സ്റ്റാറ്റസ് വെച്ചാലോ എന്തും അദ്ദേഹം ഇപ്പൊ മെസ്സേജ് അയക്കാണ്ട്. അപ്പൊ അദ്ദേഹമായിട്ടും ആ ഒരു വഴി തെറ്റിയതിന്റെ പേര് എനിക്ക് കിട്ടിയ ഒരു സുഹൃത്താണ്, രാജീവനാഥ സുഹൃത്താണ് അദ്ദേഹം. അത് എനിക്ക് വലിയൊരു ഒരു ഇതായിരുന്നു. വലിയൊരു മനുഷ്യർ എവിടെ ചെന്നാലും ഇങ്ങനെ ഭാഷ അറിയില്ലെങ്കിലും ദേശം വേറെയാണെങ്കിലും നമ്മൾ തമ്മിലുള്ളൊരു ഇമോഷൻസ് ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്നു, അതുവഴി നമ്മൾ ചില പരിചയരെ പോലെ ആയി മാറുന്നു എന്നുള്ളത്. അതെന്റെ ഒരു ഡയറി കൂടിയായിരുന്നു, ഒരാൾ കൂടി ഉണ്ടായിരുന്നു. കാരണം ഞാൻ അന്ന് ഒരു ഡെൻമാർക്കിന്റെ ഒരു മത്സരം ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കാണുന്നത്. എനിക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകാനുള്ളത് കൊണ്ട് ആ ഷൂട്ട് ഔട്ട് ആയിരുന്നു. അത് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് എന്റെ അടുത്ത് വന്നിട്ട് ഒരാൾ ചോദിക്കുന്നത്, അവിടുത്തെ സെക്യൂരിറ്റി ജീവനെ കണ്ടിരിക്കുന്നത് നിങ്ങൾ ഇന്ത്യയിൽ നിന്നാണ്? ഇതെല്ലാം ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വഴിയാണ് കേട്ടോ
7: സംഭവിക്കുന്നത്.
8: അപ്പൊ നിങ്ങൾ ഇന്ത്യയിൽ നിന്നാണെന്ന് ചോദിച്ചു, അപ്പൊ ഞാൻ പറഞ്ഞു അതെ ഇന്ത്യയിൽ നിന്നാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞാൽ വലിയ താല്പര്യം കാണിക്കാതെയാണ് അദ്ദേഹത്തോട് സംസാരിക്കുന്നത്. കാരണം എനിക്ക് ഷൂട്ട് ഔട്ട് കാണുന്നതിന്റെ ഒരു ആവേശത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ അദ്ദേഹം എന്നോട് ഇങ്ങനെ ഇന്ത്യയിൽ നിന്നാണെന്ന് വെച്ചു, അപ്പം ഞാൻ വലിയൊരു താല്പര്യം കാണിക്കാതിരിക്കില്ല അതേ എന്ന് പറഞ്ഞു ഇങ്ങനെ മാറി നിന്നതായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്റെ അച്ഛൻ ഇന്ത്യ എന്ന് പറഞ്ഞൊരു മാഗസിനിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നോട് പറഞ്ഞു. അപ്പൊ ശരി പറഞ്ഞു ഞാൻ ഞെട്ടിപ്പോയി. അപ്പൊ അദ്ദേഹം എനിക്ക് അതിന്റെ കവർ എല്ലാം കുറെ മാഗസിൻ കവറുകൾ എടുത്തുണ്ട്. അപ്പൊ അതിൽ നമ്മുടെ രാഷ്ട്ര നേതാക്കളുടെ ചിത്രം. അപ്പൊ അതെനിക്ക് വലിയൊരു അത്ഭുതമായി. അപ്പൊ ഞാൻ തൽക്കാലം കളി പിന്നെ കാണാന്ന് വെച്ചിട്ട് ഇദ്ദേഹത്തോട് കുറെ ഒക്കെ സംസാരിച്ചു, നമുക്കൊരു ഡയറി പോലെ എഴുതാന്നുള്ള വിചാരിച്ചു കുറെ സംസാരിച്ചു. അപ്പൊ അങ്ങനെ പിരിയാൻ നേരം എന്റെ കയ്യിൽ ഒരു വെള്ളം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഒരു കുപ്പി വെള്ളം കിട്ടുമോ ചോദിച്ചു. അപ്പൊ അദ്ദേഹം എനിക്ക് അദ്ദേഹത്തിന്റെ റൂമിൽ പോയിട്ട് ഒരു ചെറിയൊരു കുപ്പി വെള്ളം കൊണ്ടുവന്നു. അപ്പൊ ഞാനൊരു നമുക്കുള്ള ഒരു മര്യാദയുടെ പേര് അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് വേണ്ടത്. അപ്പൊ അദ്ദേഹം ഒന്നും വേണ്ടാണ്. അങ്ങനെ ഞാൻ തിരിഞ്ഞു നടക്കുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് തന്നെ വിളിച്ചു, എന്നിട്ട് എന്നോട് ചോദിച്ചു നിങ്ങളുടെ കയ്യിൽ ഇന്ത്യൻ റുപ്പി ഇന്ത്യൻ പൈസ ഉണ്ട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ പേഴ്സിൽ ഉണ്ടായിരുന്നു. എന്റെ പേഴ്സിനെ പറഞ്ഞു എന്റെ പൈസ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ പൈസ കൊടുത്തു. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ അങ്ങനെ ചോദിക്കുന്നു. അപ്പൊ പറഞ്ഞു ഇത് എന്റെ അച്ഛന് കാണിച്ചു കൊടുക്കാനാണ്, ഞാനൊരു ഇന്ത്യക്കാരനെ കണ്ടുമുട്ടി അദ്ദേഹത്തിന്റെ കയ്യിൽ ഞാൻ വാങ്ങിയ പൈസയാണെന്ന് കാണിച്ചു കൊടുക്കാനാണെന്ന്. അപ്പൊ നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ രാജ്യത്തെ ഇഷ്ടപ്പെടുന്ന അങ്ങനെ ഉള്ള ആൾക്കാരെ വളരെ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടുക എന്ന് പറയുമ്പോൾ ഇതൊക്കെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു മൊമെന്റ്സ് ആണ്.
7: ശരിക്കും പറഞ്ഞാൽ ലോകം ഭയങ്കര ചെറുതാണെന്ന് ചില സമയത്തൊക്കെ മനസ്സിലാക്കി തരും അല്ലേ?
8: അതെ അതെ അതെ. നിങ്ങൾ പറഞ്ഞ വാക്കുകൾ അതേപോലെ ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഖത്തറിൽ വെച്ചിട്ട് ഒരു മാധ്യമം പറഞ്ഞത്. അതെന്താന്ന് വെച്ചാൽ ഒരു രാവിലെ ഖത്തറിലെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാൻ ചെറിയ അടുത്തടുത്തായിരുന്നു സ്റ്റേഡിയങ്ങള്. അപ്പൊ സ്വാഭാവികമായിട്ടും രാവിലെ ഒരു മത്സരം ഉച്ചക്ക് മീഡിയ സെന്ററിൽ പോകുന്നു, വൈകിട്ടും കാണുന്നു. അപ്പം രാവിലെയും ഒരാളെ കണ്ടു, ഉച്ചക്കും ഒരാളെ കണ്ടു, വൈകുന്നേരം ഒരാളെ കണ്ടു. അപ്പൊ അദ്ദേഹം എന്നോട് ആദ്യം എന്നോട് പറഞ്ഞു ശരാ നിങ്ങൾ ഇവിടെയും എത്തിയോ എന്ന് എന്നോട് ചോദിച്ചു. നിങ്ങൾ ഇവിടെയും എത്തിയോ? പിന്നെ അദ്ദേഹം എന്നെ കെട്ടിപിടിച്ചുകൊണ്ട് പറഞ്ഞു ഈ ലോകം എത്ര ചെറുതാണല്ലേ സഹോദരാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു. ഇതേ വാക്കുകൾ തന്നെയാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്.
7: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഈ പറഞ്ഞല്ലോ ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചൊരു ഗസ്റ്റിന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, അത് എന്തുകൊണ്ടാണ് കേരളത്തിലുള്ള ആളുകൾക്ക് ഫുട്ബോളിനോട് ഇത്ര സ്നേഹം? നമ്മൾ ഇത്ര മാത്രം ഫ്ലെക്സുകൾ വയ്ക്കുന്നു, ഇത്ര മാത്രം കട്ടൗട്ട് വയ്ക്കുന്നു. ചിലപ്പോൾ അർജന്റീനയിലോ പോർച്ചുഗലിലോ പോലും ഇത്രയും കട്ടൗട്ട്സും ഇത്രയും പാട്ടുകളും ഇത്രയും പോസ്റ്റുകളും ഇത്രയും സ്റ്റോറികളും ഒന്നും സംഭവിക്കുന്നുണ്ടാവില്ല. എന്തായിരിക്കും അതിന്റെ ഒരു കണക്ഷന്റെ കാരണം?
8: എനിക്ക് തോന്നിയ ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു വലിയൊരു ആഗോള ഉത്സവത്തില് കാഴ്ചക്കാർ മാത്രമല്ല, നമ്മൾ ഇതിലൊരു ഭാഗമാണ് എന്നുള്ളൊരു ഒരു അഭിമാനം നമുക്കുണ്ട്.
7: അതെ,
8: അത് നമ്മൾ പ്രകടിപ്പിക്കുന്ന ഒരു ഉപാധിയാണിത് ശരിക്കും പറഞ്ഞാൽ. അല്ല നമ്മൾ വെറും കാണികളല്ല ലോകത്ത്. അമേരിക്കയിൽ ലോകകപ്പ് നടക്കുന്നു, പോർച്ചുഗലിന്റെയും അർജന്റീനയുടെയും ഫ്രാൻസിന്റെയും ജർമ്മനിയുടെയും ഒക്കെ കളിക്കാരവിടെ മത്സരിക്കുന്നു. നമ്മളും ഇതിൽ ഭാഗമാണ്, ഈ ലോകത്തിന്റെ ഉത്സവത്തിൽ നമ്മളും ഭാഗമാണ് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ട്. ആ ബോധ്യത്തിന്റെ ഒരു പ്രകടനങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഇത്തരം ലോകകപ്പ് ആഘോഷം എന്നാണ് ഒരു മനഃശാസ്ത്രപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്.
7: അങ്ങനെ പത്രപ്രവർത്തന മേഖലയിൽ എങ്ങനെയാണ് വാർത്തകൾ, പ്രത്യേകിച്ച് ഫുട്ബോൾ ലോകത്തെ വാർത്തകൾ എഴുതുന്നത്, അതിന്റെ ഒരു ഹെഡ്ലൈൻസ് എങ്ങനെയാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. കളത്തിന് പുറത്ത് മൈതാനത്തിന് പുറത്ത് സംഭവിക്കുന്ന ടച്ചിങ് ആയിട്ടുള്ള മൊമെന്റ്സ് എന്തൊക്കെയാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നമ്മളെടുത്ത് സംസാരിച്ചു തന്നതിന് താങ്ക് യു ദാവൂദ്. താങ്ക് യു സോ മച്ച് നമ്മളിവിടെ ജോയിൻ ചെയ്തതിന്. സ്പോർട്സ് ജേർണലിസ്റ്റും ഫുട്ബോൾ ഗവേഷകനുമായ മുഹമ്മദ് ദാവൂദ്, അദ്ദേഹമായിരുന്നു ഇന്ന് നമ്മളുടെ കൂടെ സ്മാർട്ട് ടോക്കിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. ഫുട്ബോൾ ലോകത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ചും ഫുട്ബോൾ ലോകകപ്പുകൾ റിപ്പോർട്ട് ചെയ്ത അനുഭവങ്ങളെക്കുറിച്ചും ഒക്കെ ദാവൂദ് നമ്മളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സ്പെഷ്യൽ വിശേഷങ്ങളൊക്കെ കേട്ടുകൊണ്ട് ഇന്നത്തെ സ്മാർട്ട് ടോക്ക് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തയാഴ്ച വീണ്ടും കൂടുതൽ കൂടുതൽ വിശേഷങ്ങളുമായി കേട്ടുമുട്ടാം.

0: നിലവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് until 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: Chennai beats.
5: Tamil, head of the hour.
6: In the art of podumakkolanda.

0: ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൻടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
3: ആകെ സെഡാണ് മോനെ.
4: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
2: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം. സംസം മന്തി, കട്ടേഴ്സ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.

നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.

0: This is Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: നിങ്ങൾ പാട്ട് പറയൂ, ഞങ്ങൾ പ്ലേ ചെയ്യാം.
3: ഞാനൊരു പാട്ട് പാടാം.
2: ഈ മ്യൂസിക് ഡേയിൽ നിങ്ങളുടെ പ്ലേലിസ്റ്റ് റേഡിയോ സുനോയിൽ. നിങ്ങളുടെ ഇഷ്ടപ്പാട്ടുകൾ വാട്സ്ആപ്പ് ചെയ്യൂ 5000000917 ആസ്വദിക്കാം. ലിസ്ണേഴ്സ് പ്ലേലിസ്റ്റ് വേൾഡ് മ്യൂസിക് ഡേയിൽ.

ഹായ്, ഞാൻ ഫിലിം ഡയറക്ടർ സജി സുരേന്ദ്രൻ. ഖത്തറിന്റെ ഏറ്റവും ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM കേട്ടു.

0: Radio Suno 91.7 FM. ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൻടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ, മോർ rewarding living. Terms and conditions apply.

0: रेडियो सुनो 91.7 FM Qatar's favorite radio station.
1: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി
2: എൻഹാൻസിംഗ് യുവർ എവരിഡേ.
1: കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: This is Radio Suno, 91.7 FM.
1: Qatar's favorite radio station.
2: നിങ്ങൾ പാട്ട് പറയൂ, ഞങ്ങൾ പ്ലേ ചെയ്യാം.
3: ഞാനൊരു പാട്ട് പാടാം.
2: ഈ മ്യൂസിക് ഡേയിൽ നിങ്ങളുടെ പ്ലേലിസ്റ്റ് റേഡിയോ സുനോയിൽ. നിങ്ങളുടെ ഇഷ്ടപ്പാട്ടുകൾ വാട്സ്ആപ്പ് ചെയ്യൂ 5000000917 ആസ്വദിക്കാം. ലിസണേഴ്സ് പ്ലേലിസ്റ്റ്, ലിസണേഴ്സ് പ്ലേലിസ്റ്റ്, വേൾഡ് മ്യൂസിക് ഡേയിൽ.
4: എല്ലാവർക്കും നമസ്കാരം, ഞാൻ അഫ്സൽ.
1: യു ആർ ലിസണിംഗ് ടു
4: റേഡിയോ സുനോ 91.7. കേട്ട്

रेडियो सुनो 91.7 FM।

0: നമസ്കാരം, ഞാൻ ഇന്ദ്രജിത് സുകുമാരൻ.
1: യു ആർ ലിസണിംഗ് ടു
0: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM Qatar's favorite radio station.
1: നിങ്ങൾ പാട്ട് പറയൂ, ഞങ്ങൾ പ്ലേ ചെയ്യാം.
2: ഞാനൊരു പാട്ട് പാടാം.
1: ഈ മ്യൂസിക് ഡേയിൽ നിങ്ങളുടെ പ്ലേലിസ്റ്റ് റേഡിയോ സുനോയിൽ. നിങ്ങളുടെ ഇഷ്ടപ്പാട്ടുകൾ വാട്സ്ആപ്പ് ചെയ്യൂ 5000000917 ലേക്ക്. ആസ്വദിക്കാം ലിസണേഴ്സ് പ്ലേലിസ്റ്റ്. ലിസണേഴ്സ് പ്ലേലിസ്റ്റ് വേൾഡ് മ്യൂസിക് ഡേയിൽ.
3: You're listening to Radio Suno 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: listening to.
1: Listening to.
2: Radio Suno.
1: Radio Suno 91.7 FM.
3: Katash.

0: सुनो 91.7 FM,
1: Qatar's favorite radio station.